0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിനിന്റെ 38 മുതലുള്ള വചനങ്ങൾ, സൂറത്തു ഹാമീം സജദ, സൂറത്തു ഷൂറ, സൂറത്തു സുഹ്റുഫ്, സൂറത്തു റഹ്മാൻ തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരമായ പാരായണങ്ങളാണ് നാം കേട്ടത്, പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സൗദ് അഷ്ഷുറൈം.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരം നൽകുന്ന മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അല്ലുക്കുമാനിലെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സാലിഹ് അഷ്ഷഹൂദ്.

മാന്യശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് സൂറ ലുക്മാനിൽ നിന്നും 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാലിഹ് അൽ സഹൂദ്.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രശസ്ത ഖുർആൻ ഖാരി കുവൈത്ത് ഗ്രാൻഡ് മസ്ജിദിലെ ഇമാം മിഷാരി റാഷിദ് അല്ലഫാസി. സൂറത്തു മറിയം സൂറത്തു ത്വാഹ അധ്യായങ്ങൾ പൂർണ്ണമായും സൂറത്തു അംബിയയിലെ 1 മുതൽ 41 വരെയുള്ള ആയത്തുകളും പാരായണം ചെയ്യുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുന്നു. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകത്തിലെ വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരമായ തൻസീൽ പ്രോഗ്രാമിൽ മിഷാരി റാഷിദ് അൽഫസിയുടെ ഖുർആൻ പാരായണത്തിനാണ് നമ്മൾ കാതോർത്തത്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ചിലർ തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെയൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാടമാക്കിക്കൊണ്ടിരിക്കുന്നു ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 35 ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാടമാക്കുന്നത്. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ അൽ മാഇദയിലെ 59 മുതൽ 68 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: വചനം 10. ഖാല പറഞ്ഞു, ഖായിലുൻ പറയുന്നവൻ, അഥവാ ഒരു വക്താവ്, മിൻഹും അവരിൽ നിന്ന്, ലാ തഖ്തുലു നിങ്ങൾ കൊല്ലരുത്, യൂസുഫ യൂസുഫിനെ, വഅൽകൂഹു അവനെ നിങ്ങൾ ഇട്ടേക്കുവിൻ, ഫീ ഗയാബത്തി മറവിൽ അഥവാ അഗാധതയിൽ, അൽജുബ്ബി കിണറ്റിൻ്റെ അഥവാ ആഴക്കുഴിയുടെ, യൽതഖിതുഹു അവനെ കണ്ടെടുത്തുകൊള്ളും, ബഅദുസ്സയ്യാറത്തി യാത്രാസംഘക്കാരിൽ ചിലർ, ഇൻകുന്തും നിങ്ങളാണെങ്കിൽ, ഫഇലീൻ ചെയ്യുന്നവർ അഥവാ പ്രവർത്തിക്കുന്നവർ.

0: അവരിൽ നിന്നും ഒരു വക്താവ് പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തരുത്, അവനെ ഒരു കിണറ്റിന്റെ അഗാധതയിൽ ഇട്ടേക്കുകയും ചെയ്യുക, ഏതെങ്കിലും ചില യാത്രാസംഘം അവനെ കണ്ടെടുത്തു കൊണ്ടുപോയിക്കൊള്ളും, നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അഥവാ ചെയ്തേ തീരുവെങ്കിൽ അത്ര ചെയ്താൽ മതി.
1: സഹോദരന്മാർ എല്ലാവരും അസൂയാലുക്കളാണെങ്കിലും അവരിൽ ചിലർക്ക് അല്പം ദയ തോന്നി. യൂസുഫ് അലൈഹിസ്സലാമിനോട് കൃപ തോന്നിയ ഈ വക്താവിന്റെ പേർ അള്ളാഹു പറഞ്ഞിട്ടില്ല. പേരറിഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമില്ലതാനും. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമെന്നുദ്ദേശിച്ചുകൊണ്ട് രൂബേൻ അഥവാ റൂബീൻ എന്ന സഹോദരൻ അവനെ കൊലപ്പെടുത്തരുതെന്നും അവന്റെ മേൽ കൈവെക്കാതെ മരുഭൂമിയിലെ കുഴിയിൽ ഇടുവീൻ എന്നും പറഞ്ഞതായും, കിണറ്റിലിട്ട ശേഷം യഹൂദ എന്ന സഹോദരൻ, നാം നമ്മുടെ സഹോദരനെ കൊന്നിട്ടെന്തു പ്രയോജനം, അവനെ നാം യാത്രാക്കൂട്ടത്തിന് വിൽക്കുക എന്നു പറഞ്ഞതായും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഇതായിരിക്കാം ഈ വക്താവ് റൂബീനായിരുന്നുവെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗവും യഹൂദായായിരുന്നുവെന്ന് വേറൊരു വിഭാഗവും പറയുവാൻ കാരണം. ജുബ് എന്നാൽ പടുത്തുയർത്തുകയോ മതിൽ കെട്ടുകയോ ചെയ്യാത്ത കുഴിക്കിണർ എന്നാണ് അർത്ഥം. വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു അതെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഉൽപ്പത്തി 37:24. പക്ഷേ താഴെ 19 വചനത്തിൽ നിന്ന് അത് വെള്ളമുള്ള കിണറായിരുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട് താനും. സഹോദരന്മാർ തങ്ങളുടെ ഗൂഢാലോചന നടപ്പിൽ വരുത്തുവാൻ ഇങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചു.
2: വചനം 11. ഖാലു, അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പിതാവേ, മാലക, നിങ്ങൾക്കെന്താണ്, ലാ തമന്ന, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല, അലാ യൂസുഫ, യൂസുഫിനെപ്പറ്റി, വഇന്ന, ഞങ്ങളാകട്ടെ, ലഹു, അവന്, ലനാസിഹൂൻ, ഗുണകാംക്ഷികൾ തന്നെയാണ്.

0: അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, നിങ്ങൾക്കെന്താണ് യൂസഫിനെപ്പറ്റി നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല? ഞങ്ങൾ അവന് ഗുണകാംക്ഷികൾ തന്നെയാണ് താനും. എന്നിട്ടും
1: വചനം 12, അർസിൽഹു, അവനെ അയക്കുക, മഅനാ, ഞങ്ങളുടെ കൂടെ, ഗദൻ, നാളെ, യർത്ത, അവൻ മേഞ്ഞു നടന്നുകൊള്ളട്ടെ, വയൽഅബ്, കളിക്കുകയും ചെയ്യട്ടെ, വഇന്നാ ലഹു, നിശ്ചയമായും ഞങ്ങൾ അവനെ, ലഹാഫിദൂൻ, കാക്കുന്നവർ തന്നെയാണ്.
2: അർസിൽഹു മഅനാ ഗദൻ യർത്ത വയൽഅബ് വഇന്നാ ലഹു ലഹാഫിദൂൻ.
0: നാളെ അവനെ ഞങ്ങളുടെ കൂടെ അയച്ചു തരുക, അവൻ തിന്നും കുടിച്ചും സുഖിച്ചു നടക്കുകയും കളിക്കുകയും ചെയ്യട്ടെ, നിശ്ചയമായും ഞങ്ങൾ അവനെ കാത്തു രക്ഷിക്കുന്നവരാകുന്നു.
3: മരുഭൂമിയിൽ പോയി ആടുകളെ മേക്കൽ പതിവായിരുന്ന ആ സഹോദരന്മാരോടൊന്നിച്ച് യൂസുഫിനെ വിട്ടയക്കുവാൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഭയമായിരുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ അവരോടൊപ്പം പോകുവാൻ അനുവദിക്കാറുണ്ടായിരുന്നില്ലെന്നും അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ യൂസുഫിന്റെ വലിയ ഗുണകാംക്ഷികളായി അവർ അഭിനയിച്ചതും. അവൻ ഞങ്ങളുടെ അനുജനല്ലേ, ഞങ്ങളുടെ ഒന്നിച്ച് മരുഭൂമിയിൽ വന്ന് പഴവർഗ്ഗങ്ങളും മറ്റും തിന്നും വെള്ളം കുടിച്ചും ഓടിച്ചാടി നടന്നും ആനന്ദം കൊള്ളുവാൻ അവനും ആഗ്രഹമുണ്ടാകുമല്ലോ. അതിനൊരവസരം നാളെ തന്നെ ഉണ്ടാക്കിത്തരണം. ഞങ്ങൾ അവന്റെ ഗുണകാംക്ഷികളാകൊണ്ട് അവന് വല്ല അപകടവും വരുന്നത് ഞങ്ങൾ തികച്ചും കാത്തുസൂക്ഷിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ അവർ പിതാവിനെ ധരിപ്പിച്ചു. എന്നിട്ടും പിതാവിന് അവരെക്കുറിച്ച് വിശ്വാസം വരുന്നില്ല. അദ്ദേഹം ഒഴികഴിവ് പറഞ്ഞു നോക്കി.
1: വചനം 13, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നീ, നിശ്ചയമായും ഞാൻ, ലയഹ്സുനുനീ, എന്നെ വ്യസനിപ്പിക്കുക തന്നെ ചെയ്യുന്നു, അന്തദ്ഹബു, നിങ്ങൾ കൊണ്ടുപോകുന്നത്, ബിഹി, അവനെ, വ

0: അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ അവനെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നെ വ്യസനിപ്പിക്കുക തന്നെ ചെയ്യുന്നു. നിങ്ങൾ അവനെപ്പറ്റി അശ്രദ്ധരായിരിക്കെ അവനെ ചെന്നായ പിടിച്ചു തിന്നുന്നതിനെ ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു.
1: വചനം 14. കാലു, അവർ പറഞ്ഞു, ലൈൻ അകലഹു, അവനെ തിന്നുന്നുവെങ്കിൽ, അദ്ദിബു, ചെന്നായ, വനഹനു, ഞങ്ങൾ ആയിരിക്കെ, ഉസ്ബത്തുൻ, ഒരു സംഘം, ഇന്നാ ഇതൻ, എന്നാൽ നിശ്ചയമായും ഞങ്ങൾ, ലഹാസിറൂൻ, നഷ്ടക്കാർ തന്നെ.
2: ഖാലൂ ലഇൻ അകലഹു ദ്ദിഅ്ബു വനഹ്നു ഉസ്ബത്തുൻ ഇന്നാ ഇദൻ ലഖാസിറൂൻ.
0: അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു ശക്തമായ സംഘം ഉണ്ടായിരുന്നിട്ടും അവനെ ചെന്നായ പിടിച്ചു തിന്നുന്നുവെങ്കിൽ നിശ്ചയമായും അപ്പോൾ ഞങ്ങൾ നഷ്ടക്കാർ തന്നെയാണല്ലോ.
3: യൂസുഫ് അലൈഹിസ്സലാമിനെ അവരോടൊപ്പം പറഞ്ഞയക്കാതിരിക്കുവാനുള്ള കാരണം പിതാവ് വിവരിച്ചു. എന്നാൽ ഞങ്ങൾ ചെയ്യുവാൻ പോകുന്ന കടുംകൈ ചെയ്ത ശേഷം അതിൽ നിന്ന് പിതാവിനോട് ഒഴികഴിവ് പറഞ്ഞ് കഴിച്ചലാക്കുവാനുള്ള മാർഗം പിതാവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടി. അതെ, ഒഴികഴിവ് തന്നെയാണവർ പിന്നീട് പറഞ്ഞതെന്ന് 17 വചനത്തിൽ കാണാവുന്നതാണ്. ഞങ്ങൾ ശക്തമായൊരു സംഘം ആളുകളുണ്ട്. ഞങ്ങൾ അവനെ ശരിക്കും കാത്തുസൂക്ഷിക്കുകയും ചെയ്യും. എന്നിരിക്കെ അവനെ ചെന്നായി പിടിക്കുമെന്ന് ഭയപ്പെടേണ്ടതില്ല. ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൽ ഞങ്ങളും വമ്പിച്ച നഷ്ടക്കാരായിരിക്കുമല്ലോ. അതുകൊണ്ട് അവനെ രക്ഷിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നും അവന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാതിരിക്കുവാൻ ഒരു കാരണവുമില്ലെന്നും അവർ സമർത്ഥിച്ചു. അങ്ങനെ ആദ്യം വളരെ മടിച്ചുവെങ്കിലും അവസാനം യൂസുഫ് അലൈഹിസ്സലാമിനെ അവരൊന്നിച്ച് അയച്ചു കൊടുക്കുവാൻ തന്നെ അദ്ദേഹം സമ്മതിച്ചു. ബൈബിളിൽ ഈ ഭാഗം വിവരിച്ചിരിക്കുന്നത് നേരെ മറിച്ചാണ്. സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കീമിലേക്ക് പോയിരുന്നു. അവരുടെ സുഖവിവരം പോയി അറിഞ്ഞു വരുവാൻ യൂസുഫിനെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവൻ ചെല്ലുന്നത് കണ്ടപ്പോൾ സ്വപ്നക്കാരൻ വരുന്നുണ്ടെന്നും മറ്റും പറഞ്ഞു സഹോദരന്മാർ പരിഹസിച്ചു. അവിടെ വെച്ചാണ് അവനെ കൊല്ലണമെന്നും പൊട്ടക്കൊടിയിലിട്ടാൽ മതിയെന്നും മറ്റുമുള്ള സംഭാഷണങ്ങൾ നടന്നത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഉൽപ്പത്തി 37 12 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. ബൈബിളിലെ പ്രസ്താവനകൾ യഥാർത്ഥമായി ഗണിക്കുവാൻ നിവൃത്തിയില്ലെന്നുള്ളതിന് ഒരു തെളിവാണിതും.
1: വചനം 15. ഫലമ്മാ ദഹബു, അങ്ങനെ അവർ പോയപ്പോൾ, ബിഹി, അവനെയും കൊണ്ട്, അജ്മഉ, അവർ ഏകോപിക്കുകയും, അയ്യജഅലൂഹു, അദ്ദേഹത്തെ അവർ ആക്കുവാൻ, ഫീ ഗയാബത്തി, അഗാധതയിൽ, അൽ ജുബ്ബി, കിണറ്റിന്റെ, ഔഹൈന, നാം വഹി നൽകുകയും ചെയ്തു, ഇലൈഹി, അദ്ദേഹത്തിന്, ലതുനബ്ബി അന്നഹും, നിശ്ചയമായും നീ അവരെ ബോധ്യപ്പെടുത്തുമെന്ന്, ബി അമ്രിഹിം, അവരുടെ കാര്യം, അഥവാ അവരുടെ വിഷയത്തെ പറ്റി, ഹാദാ, ഈ, വഹും, അവരാകട്ടെ അഥവാ അവരായിരിക്കെ, ലായഷ്ഉറൂൻ, അവർ അറിയുകയില്ല.

0: അങ്ങനെ അവർ അദ്ദേഹത്തെ കൊണ്ടുപോകുകയും അദ്ദേഹത്തെ കിണറ്റിന്റെ അഗാധതയിലാക്കുവാൻ അവർ ഏകോപിപ്പിച്ചുറപ്പിക്കുകയും ചെയ്തപ്പോൾ അഥവാ അവർ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്തു. നാം അദ്ദേഹത്തിന് ബോധനം നൽകുകയും ചെയ്തു. അവരുടെ ഈ കാര്യത്തെ അഥവാ ചെയ്തിയെപ്പറ്റി നീ അവരെ ഒരിക്കൽ ബോധപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് അവരാകട്ടെ അറിയുകയുമില്ല.
1: സഹോദരന്മാർ ഏകോപിച്ചു അദ്ദേഹത്തെ കിണറ്റിലിട്ടു കൃതാർത്ഥരായി. പക്ഷേ അള്ളാഹു യൂസുഫ് അലൈഹിസ്സലാമിനെ ആശ്വസിപ്പിച്ചു. അവരുടെ ഈ അക്രമത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്ന ഒരവസരം വഴിയേ വന്നെത്തുമെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. മൂസാനബി അലൈഹിസ്സലാമയെ പ്രസവിച്ചപ്പോൾ ഫിർഔന്റെ ആൾക്കാർ കുട്ടിയെ അറുത്തുകൊല്ലുമെന്ന് ഭയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ മാതാവിന് കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലിടണമെന്നും കുട്ടിയെ തനിക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നും അള്ളാഹു തോന്നിപ്പിച്ചതിനെപ്പറ്റി 28:7 പ്രസ്താവിച്ചപ്പോൾ നാം മൂസായുടെ മാതാവിന് ബോധനം നൽകി വ ഔഹൈന ഇലാ ഉമ്മി മൂസ എന്ന് പറഞ്ഞിരിക്കുന്നതുപോലെ യൂസുഫ് അലൈഹിസ്സലാമിനും അപ്രകാരം തോന്നിപ്പിച്ചു എന്നായിരിക്കും വ ഔഹൈന ഇലൈഹി അദ്ദേഹത്തിന് നാം ബോധനം നൽകി എന്ന വാക്കിന്റെ സാരം. അല്ലാഹു ആലം. വഹും ലാ യഷ്ഊറൂൻ അവരാകട്ടെ അറിയുകയുമില്ല എന്ന വാക്യം ലതുനബ്ബി അന്നഹും നീ അവരെ ബോധപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന ക്രിയയോട് ബന്ധപ്പെട്ടതായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. നീ ആരാണെന്നും നിന്റെ സ്ഥിതിഗതികൾ എന്താണെന്നും മറ്റും അവർക്കറിഞ്ഞുകൂടാത്ത ഒരവസരത്തിൽ അവരുടെ ഈ ചെയ്തികളെപ്പറ്റി അവരെ ഓർമ്മിപ്പിക്കുമെന്നായിരിക്കും അപ്പോൾ അതിന്റെ താൽപര്യം. ഈജിപ്തിൽ വെച്ച് പിന്നീട് അത് സംഭവിച്ചതായി 58-59 വചനങ്ങളിൽ താഴെ വരുന്നുമുണ്ട്. വ ഔഹൈന ഇലൈഹി അദ്ദേഹത്തിന് നാം ബോധനം നൽകി എന്ന ക്രിയയോട് ബന്ധപ്പെട്ടതായിരിക്കുവാനും സാധ്യതയുണ്ട്. അദ്ദേഹത്തെ അവർ കിണറ്റിലിട്ട ശേഷം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചും സന്തോഷിപ്പിച്ചും കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു ബോധനം നൽകിയ കഥയൊന്നും അവർക്കറിഞ്ഞുകൂടായിരുന്നുവെന്നായിരിക്കും അപ്പോൾ അതിന്റെ സാരം.

ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി

ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറത്ത് മുജാദില എട്ടാമത്തെ ആയത്തിന്റെ പാരായണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിദ് അബ്ദുശുക്കൂർ നമ്മോട് സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ എട്ടാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടാത്ത ജീവിത നിയമങ്ങളും അതുപോലെ തന്നെ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്.
2: أَلَمْ تَرَ إِلَى الَّذِينَ نُهُوا عَنِ النَّجْوَى ثُمَّ يَعُودُونَ لِمَا نُهُوا عَنْهُ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَمَعْصِيَةِ الرَّسُولِ وَإِذَا جَاءُوكَ حَيَّوْكَ بِمَا لَمْ يُحَيِّكَ بِهِ اللَّهُ ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير.
1: ألم تر إلى الذين يبدا ألم تر നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് സാക്കിന അമീമിന് ശേഷം ത വന്നാൽ ഇസ്ഹാർ ഷഫവി. അതുപോലെ തന്നെ ടറ നമ്മളൊക്കെ ഓതിപ്പോകുന്ന സമയത്ത് പലപ്പോഴും ജീവിത നിയമങ്ങളൊന്നും അറിയാത്ത ആളുകൾ അലം തറ അന്നല്ലാഹ അല്ലെങ്കിൽ അലം തറ ഇലല്ലദീന തറ തറ എന്നാണ് പറയുക. ടറ ഇനെ കനപ്പിക്കണം ടറ. അലം തറ ഇലല്ലദീന ഇലല്ലദീന നുഹു അനിൻ നജ്വ നുഹു അനിൻ നജ്വ നൂന് ശബ്ദുണ്ട് മണിക്കണം അനിൻ നജ്വ അനിൻ നജ്വ. ഇവിടെ നൂന് ശബ്ദ് മണിച്ചുകൊണ്ട് ഓതണം. അതുപോലെ തന്നെ ജീവനെ കലക്കല ചെയ്യണം അനിൻ നജ്വ. സുമ്മയല്ല സുമ്മ മീമിന് ശബ്ദ് മണിക്ക സുമ്മ സുമ്മ യഊദൂന ലിമാ നുഹു അൻഹു ലിമാ നുഹു അൻഹ് വഖഫ് ചെയ്യുമ്പോൾ അൻഹിനെ സുക്കൂൺ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടി ഓതുമ്പോഴോ ലിമാ നുഹു അൻഹു വയതനാജൗന അൻഹു വയതനാജൗന ഇവിടെ മദ് വരുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അൻഹു വയതനാജൗന എന്നല്ല അൻഹു വയതനാജൗന. വയതനാജൗന ബിൽ ഇസ്മി ഇസ്മല്ല ഇസ്മ. ഇസ്മും അർത്ഥമാറ്റമുള്ള വിഷയമാണ്, ശ്രദ്ധിക്കണം. ഇസ്മ എന്നാൽ പേര്, നമുക്കെല്ലാം അറിയാം. ഇസ്മ എന്നാൽ പാപം. അതുകൊണ്ട് ബിൽ ഇസ്മി സ എന്ന അക്ഷരം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഒരു അക്ഷരമാണ് സ. അത് അക്ഷരം മാറിയാൽ അത് അർത്ഥം മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബിൽ ഇസ്മി വൽ ഉദുവാൻ വൽ ഉദുവാനല്ല വൽ ഐന് വൽ ഉദുവാൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിന്. വൽഉദ്വാനി വമഅസിയതി റസൂൽ വമഅസിയതി റസൂൽ അയിന്. അതുപോലെ സ്വാദ്, സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം, അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. വമഅസിയതി റസൂൽ. വഇദാ ജാഊക വഇദാ ജാഊക മദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. ജാഊക ഇവിടെ മദ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. വഇദാ
2: ജാഊക ഹയ്യൗക ഇനി ഹയ്യൗക
1: തൊണ്ടയുടെ മധ്യഭാഗം ഹ. ഹയ്യൗക ഹയ്യൗക എന്നല്ല
2: ഹ. ഹയ്യൗക ബിമാലം യുഹയ്യിക ബിഹില്ല ബിമാലം യുഹയ്യിക യുഹയ്യിക
1: യാഇന് ശദ്ദ് അതും ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ പലപ്പോഴും എന്താ പറയുക, ഇയ്യാക ഇയ്യാക എന്ന രൂപത്തിൽ ഒന്ന് കേട്ടിട്ടുണ്ടാവും. ഇയ്യാക നഅബ്ദു വ ഇയ്യാക, അങ്ങനെയല്ല ഇയ്യാക. അപ്പോൾ യാഇന് ശദ്ദ് വന്നാൽ പിന്നെ നാവ് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് അണ്ണാക്കിൽ തട്ടിക്കുന്നൊരവസ്ഥ ഉണ്ടാവേണ്ടതില്ല. ഇയ്യാക ഇയ്യാക അല്ല ഇയ്യാക്ക, അതുപോലെയാണ് ഇവിടെയും മാലം യുഹയ്യിക്ക, ഹയ്യൗക ബിമാലം യുഹയ്യിക ബിഹില്ലാ. ويقولون في انفسهم ويقولون في മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം. ഫി അൻഫുസിഹിം, അൻഫുസിഹിം സാക്കിനായ നൂന് ശേഷം ഫ ആണ്, അവ്യക്തമാക്കി മണിക്കണം. സാക്കിനായ നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഫ വരുമ്പോൾ ഇനി പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. സാക്കിനായ നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഫ എന്ന അക്ഷരം വരുമ്പോൾ ധാരാളം ആളുകൾ, അറിയുന്നവരിൽ പോലും, ഖുർആൻ അത്യാവശ്യമൊക്കെ ഓതാൻ അറിയുന്ന ആളുകളിൽ പോലും ഇഖ്ഫ ചെയ്യേണ്ട, അവ്യക്തമാക്കി ഓതേണ്ട ഗുന്ന, അത് ഇദ്ഗാമിലേക്ക് പോകുന്നൊരവസ്ഥ. എങ്ങനെ? അംഫു, അംഫുസിഹിം. ഇതും കണ്ടിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഓതേണ്ടത് അൽഫുസിഹിം, അൽഫുസിഹിം, അംഫു അല്ല. അത് വളരെയധികം ശ്രദ്ധിക്കുക. ويقولون في انفسهم لولا يعذبنا الله, يعذب الا يعذبنا الله, يعذبنا الله بما نقول, بما نقول حسبهم جهنم, حسبهم جهنم يصلونها, حسبهم جهنم يصلونها يصلونها فبئس المصير, فبئس فبئس لا فبئس فبئس المصير, فبئس المصير. صاد സ്വര ഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ശ്രദ്ധിക്കണം. റാഇനെ തർഖീഖ് ചെയ്യണം. നിർത്തുന്ന സമയത്ത് മസീർ, മസീർ അല്ല മസീർ എന്നാണ് ഓതേണ്ടത്.
2: أَلَمْ تَرَ إِلَى الَّذِينَ نُهُوا عَنِ النَّجْوَى ثُمَّ يَعُودُونَ لِمَا نُهُوا عَنْهُ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَمَعْصِيَةِ الرَّسُولِ وَإِذَا جَاءُوكَ حَيَّوْكَ بِمَا لَمْ يُحَيِّكَ بِهِ اللَّهُ وَيَقُولُونَ فِي أَنفُسِهِمْ لَوْلَا يُعَذِّبُنَا اللَّهُ بِمَا نَقُولُ حَسْبُهُمْ جَهَنَّمُ يَصْلَوْنَهَا فَبِئْسَ الْمَصِيرُ.
1: سورة مجادلة എട്ടാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ധാരാളമായിട്ട് കേൾക്കണം, പഠിക്കണം. ശുദ്ധ ഖുർആൻ നന്നായിട്ട് ഓതാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈർ. അത്തഹ്സീൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മുജാദില എട്ടാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളാണ് ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമ്മളുമായി പങ്കുവച്ചത്.
3: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
5: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
6: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
7: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
8: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
6: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൽ കഹഫ് 27 മുതൽ 31 വരെയുള്ള വചനങ്ങളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മഹ്മൂദ് ഹിജാസി.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരം നൽകുന്ന മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അല്ലുക്കുമാനിലെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സാലിഹ് അഷ്ഷഹൂദ്.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് സൂറ ലുക്മാനിൽ നിന്നും 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാലിഹ് അൽ സഹൂദ്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബക്കറയിലെ 1 മുതൽ 176 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി അഹമ്മദ് അലി അൽ അജ്മി. അദ്ദേഹം 1968 സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയായ കോബാറിൽ ജനിക്കുകയും മുഹമ്മദ് ബിൻ സൗദ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ജിദ്ദ ഹോളി മോസ്കിൽ അദ്ദേഹം ഇമാമായി പ്രവർത്തിക്കുന്നു.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ربحت تجارتهم فما ربحت تجارتهم وما كانوا مهتدين. مثلهم كمثل

0: الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ സമാപിക്കുന്നു. പ്രശസ്ത ഖുർആൻ ഖാരി അഹമ്മദ് അലി അൽ അജ്മിയുടെ സൂറത്തു ഫാത്തിഹയുടെയും സൂറത്തു ബക്കറയിലെ 1 മുതൽ 176 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേട്ടത്.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യന മുഹമ്മദിൻ وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان

والشمس تجري لمستقر لها ذلك تقدير العزيز العليم. സൂറത്ത് യാസീനിലെ 37 38 ആയത്തുകളാണ് പാരായണം ചെയ്തത്. മനുഷ്യൻ്റെ ഇഹലോക ജീവിതത്തിനു ശേഷം മരണത്തിനുമപ്പുറമെന്ത്? ഈ ചോദ്യത്തിന് ഖുർആൻ കൃത്യമായ ഒരു മറുപടി നൽകുന്നു. ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലെ 3 അടിസ്ഥാന തത്വങ്ങളിലെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ആഖിറത്ത്, പരലോകം. അള്ളാഹു മനുഷ്യനെ ഒരിക്കൽ കൂടി മറ്റൊരു ലോകത്ത് പുനർജീവിപ്പിച്ച് കർമ്മങ്ങൾക്ക് ഫലം നൽകും. അള്ളാഹു മനുഷ്യനെ അങ്ങനെ ജീവിപ്പിച്ച് വിചാരണ നടത്തി സ്വർഗനരകങ്ങളിലേക്ക് വേർതിരിക്കുന്ന ഒരു ദിവസം വരുമോ അതിന് സാധിക്കുമോ? തീർച്ചയായും അങ്ങനെ ഒരു നാൾ വരാനുണ്ട് എന്നതിനുള്ള തെളിവുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹുവിന് വളരെ ലളിതമായി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതിനുള്ള ആയത്തുകളാണ്. കഴിഞ്ഞ ഒരു 3-4 ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഈ 2 ആയത്തുകളും ഇനി 2 ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു പഠിപ്പിച്ചു. ഒന്ന്, നിർജീവമായ ഭൂമിയെ അള്ളാഹു ജീവിപ്പിക്കുന്നു. വറ്റിവരണ്ട് വയലുകൾ വിണ്ടുകീറി ഉണങ്ങിപ്പോയ സ്ഥലത്ത് മഴ പെയ്താൽ പച്ചപ്പുണ്ടാകുന്നതുപോലെ മനുഷ്യനെ അള്ളാഹു ജീവിപ്പിക്കും. എല്ലാ സൃഷ്ടികളിലും സസ്യലതാദികളിലും മനുഷ്യരിലും മനുഷ്യനറിയാത്ത പലതിലും വിണകളെ സൃഷ്ടിച്ചവനാണ് റബ്ബ്. അവന് മനുഷ്യനെ പരലോകത്ത് പുനർജീവിപ്പിക്കുവാൻ സാധിക്കും. മറ്റൊരു ദൃഷ്ടാന്തം എന്താണ് അള്ളാഹുവിന് പറയാനുള്ളത്? പരലോകം സാധ്യമാണ്, ഉണ്ട് എന്നതിനുള്ള എന്തു തെളിവാണ് ഇനി അള്ളാഹു പഠിപ്പിക്കുന്നത്? നമുക്ക് ഈ ആയത്തൊന്ന് പരിശോധിച്ചു നോക്കാം. അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്ന അടുത്ത തെളിവുകളെ സംബന്ധിച്ച് അത്ഭുതകരമായ, മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്ന് മനുഷ്യൻ ചിന്ത കൊടുത്താൽ ബോധ്യപ്പെടാവുന്ന മഹാത്ഭുതകരമായ ചില തെളിവുകളാണ് അല്ലാഹു ഈ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ സാരാംശങ്ങളിലേക്ക്, ആശയതലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്താം. 37-ാമത്തെ ആയത്തൊന്ന് നോക്കൂ. വ ആയതുൻ ലഹും. 33-ാമത്തെ ആയത്ത് ചർച്ച ചെയ്ത സന്ദർഭങ്ങളിൽ ഓർക്കുന്നുണ്ടാകും. ആയതുൻ എന്നാണ് ശരിക്കത് വായിക്കുക. എന്നാൽ ആയത്തുൻ എന്നതിന് ശേഷം ലഹും എന്നതിലെ ലാമ വന്നതുകൊണ്ട് അതിന് ഇങ്ങനെ പാരായണം ചെയ്യണം. വ ആയതുൽ ലഹും. ആയത്തുൻ എന്നതിലെ ൻ എന്നത് ലാമിൽ അലിഞ്ഞു ചേരണം. ഇത് ആമ ചെയ്യ എന്നാണ് അതിന് പറയാം സാങ്കേതികമായി. വ ആയതുൽ ലഹും ഒന്ന് ശ്രദ്ധിക്കുക. വ ആയതുൽ ലഹുമുൽ ലൈലു വആയതുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു നഹാർ. അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യുന്നത്. അതേ രീതിയാണ് 38-ാമത്തെ ആയത്തിലെ ലിമുസ്തഖറിൻ എന്നവിടെ ശരിക്കു വരണം വായനയിൽ. പക്ഷേ ശേഷം ലാമ വന്നതുകൊണ്ട് അതിനെ പാരായണം ചെയ്യേണ്ടത് ലിമുസ്തഖറിൽ ലഹ. വശംസു തജിരി ലിമുസ്തഖറിൻ ലഹ. കരിൻ എന്ന് വ്യക്തമാകാൻ പാടില്ല, അതിനെ ലാമിൽ ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ ഓതണം. വശംസു തജിരി ലിമുസ്തഖറിൻ ലഹ. അങ്ങനെ ഓതുമ്പോൾ കൂടെ, അതിങ്ങനെ കേൾക്കുമ്പോൾ കൂടെ ഒന്ന് ഓതിയാൽ നന്നാകും, നമുക്ക് ആ ശൈലി സ്വീകരിക്കാൻ സാധിക്കും.
അതോടൊപ്പം ആവർത്തിച്ചോർമ്മപ്പെടുത്തട്ടെ, നല്ല ഒരു കാര്യൻ്റെ അതൊന്ന് അന്വേഷിച്ച് തജ്വീദിൻ്റെ നിയമങ്ങൾ കൂടുതൽ പഠിക്കാൻ സൗകര്യപ്പെടുന്ന ഏതു ഖിറാഅത്താണെന്നൊക്കെ പരിശോധിച്ച് നമ്മളൊന്ന് ഊതിപ്പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണ് വേണ്ടത്. രണ്ടായത്തുകളും ഞാൻ ഒരിക്കൽ കൂടി പാരായണം ചെയ്യുന്നു. ശ്രോതാക്കൾ കൂടെ ഒന്ന് ഓതാൻ ശ്രമിക്കുക. വആയതുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹു നഹാർ നസ്ലഹു മിൻഹു നഹാർ ഫഇദാഹും മുസ്ലിമൂൻ വശംസു തജ്രീലി മുസ്തഖറിൽ ലഹാ ذلك تقدير العزيز العليم. ഇനി അതിൻ്റെ ഈ രണ്ട് ആയത്തുകളിലെ വാക്കുകളെ ഒന്ന് പരിചയം. ഏതെങ്കിലും രണ്ടോ മൂന്നോ വാക്കിൻ്റെ അർത്ഥം മനഃപൂർവ്വം ശ്രദ്ധാപൂർവം ഒന്ന് മനഃപ്പാഠമാക്കി വെക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. ആയത്തുൻ നമുക്ക് സുപരിചിതമായ വാക്കാണ്. തെളിവ്, ദൃഷ്ടാന്തം എന്നാണ് അർത്ഥം. ലഹും അവർക്ക്, അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തം എന്താണത്? അല്ലയിൽ, രാത്രി. അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തം രാത്രിയാകുന്നു. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു. മിൻഹു, അതിൽ നിന്ന്, ആ രാത്രിയിൽ നിന്ന്. അന്നഹാർ, പകലിനെ. ഫഇദാഹും, അപ്പോൾ അവർ മുസ്ലിമൂൻ, ഇരുട്ടിലാകുന്നു. പകലിനെ മാറ്റിവെച്ചാൽ പിന്നീട് അവർ ഇരുട്ടിലായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ വആയതുല്ലഹും, അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തമാകുന്നു രാത്രി. ആ രാത്രിയിൽ നിന്ന് പകലിനെ അള്ളാഹു മാറ്റിവെക്കുമ്പോൾ അവർ ഇരുട്ടിലായി പോകുന്നു. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടെ പറയാം. വആയതുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം അല്ലയിൽ, രാത്രിയാണ്. നസ്ലഹു, നാം ഊരിയെടുക്കും. അന്നഹാർ, പകലിനെ, പകലിൻ്റെ വെളിച്ചത്തെ അള്ളാഹു മാറ്റിവെക്കും. ഫഇദാഹും, അപ്പോൾ അവരതാ മുസ്ലിമൂൻ, ഇരുട്ടിലകപ്പെട്ടവരായിത്തീരുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായി, പരലോകത്തിൻ്റെ തെളിവായി അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നത്, അവതരിപ്പിക്കുന്നത് രാത്രിയെയാണ്. രാത്രിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഒരുപാട് സന്ദർഭങ്ങളിൽ രാപ്പകലുകൾ അള്ളാഹു മനുഷ്യന് സംവിധാനിച്ചു തന്നു, അത് റബ്ബിൻ്റെ ഒരു തെളിവായി, ദൃഷ്ടാന്തമായി, പരലോകത്തിൻ്റെ ഒരു ആയത്തായി ധാരാളം സന്ദർഭങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിലൂടെ, ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലഉലിൽ അൽബാബ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ തീർച്ചയായും ഉണ്ട്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും വ്യത്യാസപ്പെട്ടു വരുന്നതിലുമുണ്ട്. ലആയാതിൻ, ദൃഷ്ടാന്തങ്ങൾ. ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ. രാവും പകലും മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ കാണാം. യൂലിജു ലൈല ഫിൻ നഹാർ വയൂലിജു നഹാർ ഫിൽ ലൈൽ, അല്ലാഹു പകലിൽ രാത്രിയെ പ്രവേശിപ്പിക്കുന്നു, രാത്രിയിൽ പകലിനെയും പ്രവേശിപ്പിക്കുന്നു. വസഖറ അശ്ശംസ വൽ ഖമറ കുല്ലു യജ്രീലി അജലിം മുസമ്മ. മറ്റൊരായത്തിൽ അല്ലാഹു ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് യുകവ്വിറു ലൈല അലൻ നഹാർ, രാത്രി കൊണ്ട് പകലിൻ്റെ മേൽ അവൻ ചുറ്റിപ്പൊതിയുന്നു, രാത്രിയെ പകലിനുമേൽ ചുറ്റിപ്പൊതിയുന്നു. വയുകവ്വിറു നഹാറ അലൽ ലൈൽ, പകലിൻ, രാത്രിയുടെ മേൽ പകലിനെയും,
പകലിനുമേൽ രാത്രിയെയും അവൻ ചുറ്റിപ്പൊതിയുന്നു. വസഹറ ശംസ വൽ ഖമർ, സൂര്യചന്ദ്രാദികളെ കീഴ്പ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. കുല്ലു യജ്രിയിലെ അജലി മുസമ്മ, എല്ലാം ഒരു നിശ്ചിത സമയം വരേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. രാപ്പകലുകൾ ഖുർആനിലെ ഒരു വലിയ പ്രമേയമാണ്. ധാരാളം സന്ദർഭങ്ങളിൽ അത് ചർച്ചയ്ക്ക് വരുന്നു. രാത്രിയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. റബ്ബിൻ്റെ വലിയ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ മഹത്തായ ഒരനുഗ്രഹം. രാത്രിയില്ലെങ്കിലോ? രാത്രിയെ അള്ളാഹു ഒരു വസ്ത്രമാക്കി തന്നിരിക്കുന്നു. രാത്രി ഒരു വസ്ത്രമാണ്. ഒരു വസ്ത്രം മാത്രമാണോ? അല്ല. രാത്രിയെ സംബന്ധിച്ചിടത്തോളം രാത്രി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ശാന്തത, മനുഷ്യൻ്റെ ശരിയായ ഒരു വിശ്രമം സാധ്യമാകുമായിരുന്നില്ല. മനുഷ്യന് ശരിയായ രീതിയിലുള്ള ഒരു വിശ്രമം സാധ്യമാകുമായിരുന്നില്ല. ഇവിടെ രാത്രിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, എല്ലാം കൂടണയുന്ന ഒരു സന്ദർഭമാണ് രാവ് എന്ന് പറയുന്നത്. എല്ലാം കൂടണയുന്ന സന്ദർഭം. പക്ഷികൾ, പറവകൾ, മറ്റു ജീവജാലങ്ങൾ, ചില സസ്യങ്ങളെ എടുത്തു നോക്കിയാൽ അവയുടെ ഇലയെല്ലാം പരസ്പരം ഒറ്റിപ്പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതിവിടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശാന്തത, മനുഷ്യന് വിശ്രമിക്കാൻ ആവശ്യമായ ഒരു ശാന്തത, എല്ലാം അവയുടെ കൂട്ടിലാണ്. പകലിൽ നമ്മളൊരു വലിയ ശബ്ദമുണ്ടാക്കിയാൽ എത്ര പേർക്ക് കേൾക്കാൻ സാധിക്കും? എന്നാൽ പകലിലുണ്ടാക്കുന്ന അതേ ശബ്ദം നമ്മൾ രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിലോ? രാത്രിക്കൊരു ശാന്തതയുണ്ട്. രാത്രി ഒരു വിശ്രമ സമയമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ഒരേ ഭൂമിയിൽ രാവും പകലും മനുഷ്യന് വേണ്ടി മാറി മാറി അള്ളാഹു സംവിധാനിക്കുകയാണ്. നോക്കൂ, രാത്രി ഇല്ലാതായിപ്പോയാലോ? രാത്രിയുടെ ഇരുട്ട് അതില്ലാതായിപ്പോയാലോ? മനുഷ്യനെപ്പോഴാണ് വിശ്രമിക്കുക? മനുഷ്യനെങ്ങനെയാണ് ആ ശാന്തത ലഭിക്കുക? വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു. സൂറത്തു ഖസസിലെ 71, 72, 73 ആയത്തുകൾ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന മൂന്ന് വചനങ്ങളാണ്. സൂറത്തുൽ ഖസസിലെ 71 ആയത്ത്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. ഖുൽ, നബിയെ പറയുക, അറഅയ്തും, നിങ്ങൾ കണ്ടില്ലേ, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹു ലോകാവസാനം വരെ രാത്രിയെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ, അല്ലാഹു അല്ലാത്ത ഏതൊരാരാധ്യനാണുള്ളത്? യഅ്തീകും ബിലിയാ, നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരാൻ. അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? രാത്രിയെ രാവും പകലും മനുഷ്യനാവശ്യമാണ്. പകല് മനുഷ്യന് തൻ്റെ ഉണർന്നിരിക്കുന്ന സമയമാണ്, തൻ്റെ വിശപ്പടക്കാനാവശ്യമായ, നാണം മറക്കാനാവശ്യമായ, കിടപ്പാടം സംവിധാനിക്കാനാവശ്യമായ ഉപജീവനം കണ്ടെത്തേണ്ടുന്ന സമയമാണ്. അതുകൊണ്ട് രാവും പകലും മനുഷ്യന് വേണം. എന്നാൽ രാവു മാത്രമാണുള്ളതെങ്കിലോ? അള്ളാഹുവല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, മഹത്വം കൽപ്പിക്കുന്ന, ബലി നൽകുന്ന ഏതൊരു ആരാധ്യനാണ് യഥാർത്ഥത്തിൽ ഈ രാത്രിയാണ് ഖിയാമത്ത് നാള് വരെയെങ്കിൽ ഒരു വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുക? 72 നോക്കൂ. ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുന്ന നഹാറ സർമദ, അതേസമയം പകലാണ് ഇലാ യൗമിൽ ഖിയാമ, പകല് ആണ് ലോകാവസാനം വരെയെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാ, അള്ളാഹു അല്ലാത്ത ഏതൊരാരാധ്യനാണ്, യഅ്തീകും ബിലൈലിൻ, നിങ്ങൾക്കൊരു രാത്രിയെ കൊണ്ടുവന്നു തരിക. എന്തിനാ രാത്രി? തസ്കുനൂന ഫീ, നിങ്ങൾക്കതിലൊന്ന് ശാന്തമാകാൻ. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹു പഠിപ്പിക്കുകയാണ്, വമിൻ റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്, ജഅലലകുമുല്ലൈലവന്നഹാർ, അവൻ നിങ്ങൾക്ക് രാത്രിയെയും പകലിനെയും ഉണ്ടാക്കി തന്നു. ലിതസ്കുനൂ ഫീഹി, ആ
രാത്രിയിൽ നിങ്ങൾക്ക് സമാധാനമടയാനും. വലിത്തബുത്തഹൂമിൻ ഫളിലിഹി, അള്ളാഹു നൽകിയ അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാനും. പകലിൽ നിങ്ങൾക്ക് ഉപജീവനം തേടാനും, റിസഖു തേടാൻ, ഉപജീവനം തേടാൻ, വിശപ്പടക്കാനുള്ള വിഭവം കണ്ടെത്താൻ പകല് വേണം. ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഒന്ന് അധ്വാനിച്ച് ക്ഷീണിച്ച് പരവശനായി ഒന്ന് സമാധാനമടയാൻ രാത്രിയും വേണം. ഇത് രണ്ടും നിങ്ങൾക്ക് അവൻ സംവിധാനിച്ചു തന്നിരിക്കുന്നു. അതവൻ്റെ കാരുണ്യമാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ സുഹൃത്തുക്കളെ, രാത്രി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അതോടൊപ്പം അത് അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൻ്റെ അടയാളമാണ്. അത് പരലോകത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. വആയതുൻ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു. അല്ലയിൽ, രാത്രി, നസ്ലഹു മിൻഹു, ആ രാത്രിയിൽ നിന്ന് നാം ഊരിയെടുക്കുന്നു. അന്നഹാറ, പകലിനെ, ഫഇദാഹും, അപ്പോൾ അവരതാ, മുസ്ലിമൂൻ, ഇരുട്ടിലകപ്പെട്ടവരായിത്തീരുന്നു. ഇതാണ് 37-ാമത്തെ ആയത്തിൻ്റെ സാരാംശം. ഇനി 38-ാമത്തെ ആയത്തോ നോക്കൂ. വശംസു, സൂര്യൻ, തജിരി, അത് സഞ്ചരിക്കുന്നു. തജിരി, സഞ്ചരിക്കുന്നു. ലി മുസ്തഖറിൻ ലഹ, അതിനൊരു, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്, അതിൻ്റെ സ്ഥിരമായ സ്ഥാനത്തേക്ക്. ലി മുസ്തഖറിൻ ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക, അത് തഖ്ദീർ, കണക്കാക്കിയതാണ്. അൽ അസീസ്, പ്രതാപശാലി. അൽ അലീം, ഇൽമുള്ളവൻ, സർവജ്ഞാനി, എല്ലാം അറിയുന്ന പ്രതാപശാലിയായ അള്ളാഹു കണക്കാക്കിയതാണത്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക, വാക്കുകൾ നന്നായി ശ്രദ്ധിച്ചു കേൾക്കുക. വശംസു, സൂര്യൻ, തജ്രീ, സഞ്ചരിക്കുന്നു. ലിമുസ്തഖറിലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക, അത് തഖ്ദീറുൽ അസീസിൽ അലീം, എല്ലാം അറിയുന്നവനും പ്രതാപശാലിയുമായ അള്ളാഹു കണക്കാക്കിയതാകുന്നു. അപ്പോൾ പരലോകത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് അടുത്ത ഒരു ഭാഗം, ഭൂമി മഴ പെയ്ത് തരിശായതിനു ശേഷം അത് ഹരിതാഭമാകുന്നത് പരലോകത്തിൻ്റെ ഒരു അടയാളമാണ്. അള്ളാഹു മനുഷ്യരെയും മറ്റു പല ജീവജാലങ്ങളെയും ഇണകളായിക്ക് സൃഷ്ടിച്ചത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അള്ളാഹു രാത്രി നമുക്ക് നൽകി എന്നതും രാവിനെ സംവിധാനിച്ചു എന്നതും പരലോക ജീവിതത്തിൻ്റെ ഒരു ആയത്താണ്. അടുത്ത ആയത്ത്, അടുത്ത ദൃഷ്ടാന്തം എന്താണ്? വശംസു, സൂര്യനാണ്. തജിരി, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ലിമുസ്തഖറില്ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപശാലിയും എല്ലാം അറിയുന്നവനുമായ അള്ളാഹു കണക്കാക്കിയതാകുന്നു അത്. സൂര്യനെ സംബന്ധിച്ച് ഇതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ്, സൂര്യൻ അള്ളാഹുവിൻ്റെ ഒരനുഗ്രഹവും ഒരത്ഭുത സൃഷ്ടിയുമാണ്. സൂര്യൻ നക്ഷത്രഗണത്തിൽപ്പെട്ട, നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് എന്നത് ഒരു ചെറിയ ലളിതമായ അറിവാണ്, വിജ്ഞാനമാണ്. അത് അള്ളാഹു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യനേക്കാൾ വലുതും ചെറുതുമായ ധാരാളം നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ടെങ്കിലും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. മനുഷ്യനെ ഏറ്റവും അധികം മനുഷ്യന് ഇവിടെ ഭൂമിയിൽ നിലനിൽക്കാൻ, ഈ പരിതസ്ഥിതി ഇങ്ങനെ നിലനിന്നു പോകാൻ ഉപകാരപ്പെടുന്ന, അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനമാണ് സൂര്യൻ എന്ന നക്ഷത്രം. 13.5 ലക്ഷം ഭൂമിയെ വെക്കാൻ മാത്രം വലുപ്പമുള്ളൊരു അത്ഭുത പ്രതിഭാസം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു പ്രകാശ കിരണമെത്താൻ 8 മിനിറ്റിലധികം സമയമെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 8 മിനിറ്റിലധികം സമയമെടുക്കുന്ന ഈ ദൂരത്തിൽ നിന്ന് കുറച്ചുകൂടി ഭൂമിയിലേക്ക് അടുത്താലോ? ഇവിടെ ജീവജാലങ്ങൾക്ക് ജീവിക്കുക സാധ്യമല്ല, എല്ലാം കത്തിക്കരിഞ്ഞു പോകും. ഇത്ര തന്നെ നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ അകന്നാലോ? ഭൂമി തണുത്തുറഞ്ഞ് ഐസുകട്ടയായി മാറി. ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഒരകലത്തിൽ, ഒരു സ്ഥാനത്ത് അള്ളാഹു നമുക്ക് സൂര്യനെ സംവിധാനിച്ചു തന്നിരിക്കുകയാണ്.
സൂര്യൻ്റെ ചൂടുകൊള്ളുമ്പോൾ, സൂര്യതാപമേൽക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് വിഷമമുണ്ടാകാം. എന്നാൽ സൂര്യപ്രകാശം തീരെ കിട്ടാതെ വന്നാലോ? വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണം. സസ്യങ്ങൾ വളരണമെങ്കിൽ സൂര്യൻ്റെ പ്രകാശം വേണം. സസ്യങ്ങളിൽ ഫലങ്ങൾ കായ്ക്കണമെങ്കിൽ സൂര്യൻ്റെ വെളിച്ചമുണ്ടാകണം. മനുഷ്യന് വൈറ്റമിൻ ഡി ലഭിക്കണമെങ്കിൽ സൂര്യപ്രകാശമുണ്ടാവണം. ഭൂമിയിലെ ഊർജത്തിൻ്റെ ആകെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനൊരു ഒരു അത്ഭുത പ്രതിഭാസമാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു തെളിവ് കൂടി യഥാർത്ഥത്തിൽ ഈ ആയത്തിലുണ്ട്. ടോളമിയുടെ പ്രാപഞ്ചിക സിദ്ധാന്തം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സൂര്യനും ചന്ദ്രനും ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചിരുന്ന, എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കോപ്പർണിക്കസിൻ്റെ പ്രാപഞ്ചിക സിദ്ധാന്തത്തിലേക്ക് മനുഷ്യൻ മാറിയപ്പോൾ സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം, ഭൂമി അതിനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്, സൂര്യൻ അനങ്ങുന്നില്ല ചലിക്കുന്നില്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു. എന്നാൽ കാലം കഴിഞ്ഞു, ഭൂമി സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം സൂര്യനും ഒരു ഭാഗത്ത് അനങ്ങാതെ നിൽക്കുകയല്ല, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു.

0: ചലിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, സൂര്യനെയും ചന്ദ്രനെയും നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അവയെല്ലാം ഒരു നിശ്ചിത അവധി വരെ ചലിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവയ്ക്കെല്ലാം നിശ്ചിതമായ ഒരു കണക്കും ഒരു വ്യവസ്ഥിതിയുമുണ്ട്. വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാണ് നിലകൊള്ളുന്നത് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു കണക്കാക്കിയ കൃത്യമായ സ്ഥാനവും കണക്കും ഭ്രമണപഥവും സംവിധാനങ്ങളും അനുസരിച്ചുകൊണ്ട് ഒരു നിലക്കുമുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ, കൂട്ടിമുട്ടലുകൾ ഉണ്ടാവാതെ സൂര്യൻ അതിൻ്റെ കൃത്യമായ പാതയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൂര്യനെ സംവിധാനിച്ചവൻ, അതിനെ സൃഷ്ടിച്ചവൻ, അതിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ മനുഷ്യന് നൽകിയവൻ ഒരിക്കൽ കൂടി പരലോകത്ത് മാനവരാശിയെ പുനർജന്മം നൽകാൻ, മാനവരാശിക്ക് പുനർജന്മം നൽകാൻ സാധിക്കുന്നവനാണ്. ഒരു തവണ കൂടി ആയത്തിലെ വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. വആയതുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. അല്ലയിൽ, രാത്രിയാണ്. നസ്ലഹു മിൻഹു, അതിൽ നിന്ന് നാം ഊരിയെടുക്കുന്നു. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു. മിൻഹു, അതിൽ നിന്ന്. അന്നഹാറ, പകലിനെ. ഫഇദാഹും, അപ്പോളതാ അവർ. മുസ്ലിമൂൻ, ഇരുട്ടിലകപ്പെട്ടവരാകുന്നു. വശംസു, സൂര്യനും. സൂര്യനും ഒരു ദൃഷ്ടാന്തമാണ്. തജിരി, അത് സഞ്ചരിക്കുന്നു. ലിമുസ്തഖരില്ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ലിമുസ്തഖരിൻ, നിശ്ചിത സ്ഥാനത്തേക്ക്. ലഹ, അതിനുള്ള. ദാലിക, അത്. തഖ്ദീറു, കണക്കാക്കിയതാണ്. അൽ അസീസ്, പ്രതാപശാലി. അൽ അലീം, സർവജ്ഞാനി. സർവജ്ഞാനിയും പ്രതാപശാലിയും. അസീസ്, ഇസ്സത്ത്. അലീം, ഇൽമ്. വാക്കുകൾ ഓർത്തുവെക്കാൻ നമുക്ക് പരിചയമുള്ള അത്ര വാക്കുകളുമായി, അതിൻ്റെ മറ്റു പദങ്ങളുമായി ഒന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മതി. പ്രതാപശാലിയും സർവജ്ഞനും കണക്കാക്കിയതാകുന്നു അത്. ഈ രണ്ട് ആയത്തുകളിൽ പറയുന്ന അള്ളാഹുവിൻ്റെ വലിയ രണ്ട് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ്. ഒരിക്കൽ കൂടി ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. ശ്രദ്ധിച്ചു കേൾക്കുക, കൂടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ആശയം ഓതുമ്പോൾ നമ്മൾ പഠിച്ച, കേട്ട അതിൻ്റെ അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വആയതുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹുന്നഹാർ نَسْلَخُ مِنْهُ النَّهَارَ فَإِذَا هُمْ مُظْلِمُونَ وَالشَّمْسُ تَجْرِي لِمُسْتَقَرٍّ لَهَا ذَلِكَ تَقْدِيرُ الْعَزِيزِ الْعَلِيمِ
1: ഉയർത്തെഴുന്നേൽപ്പ് നാളിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ കുറച്ച് ആയത്തുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരലോക ജീവിതത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്ന, വിജയം വരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നമ്മൾ കേട്ടു കഴിഞ്ഞത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്തു യാസീനിലെ 37-38 വചനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് ഹൃദയവസന്തത്തിൽ ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.

അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ.

0: അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത് സൂറ ഹൂദ് 120 മുതൽ 123 വരെയുള്ള വചനങ്ങൾ, കൂടാതെ സൂറ യൂസുഫിന്റെ ആദ്യ ഭാഗവും.
3: വചനം 120. വകുല്ലൻ, എല്ലാം തന്നെ, നഖുസ്സു, നാം കഥനം ചെയ്യുന്നു അഥവാ വിവരിച്ചു തരുന്നു, അലൈക, നിനക്ക്, മിൻ അംബായി, വൃത്താന്തങ്ങളിൽ നിന്ന്, അർറുസുലി, റസൂലുകളുടെ, മാ നുസബ്ബിതു, നാം സ്ഥൈര്യം നൽകുന്നത്, ബിഹി, അതുമൂലം, ഫുആദക, നിന്റെ ഹൃദയത്തെ, വജാഅക, നിനക്ക് വരികയും ചെയ്തിരിക്കുന്നു, ഫിഹാദിഹി, ഇതിൽ അഥവാ ഇവയിലൂടെ, അൽഹഖു, യാഥാർത്ഥ്യം, വമൗഇദതുൻ, സദുപദേശവും, വദിക്റ, സ്മരണയും അഥവാ ഉപദേശവും, ലിൽമുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്.

0: റസൂലുകളുടെ വൃത്താന്തങ്ങളിൽ നിന്നും നിന്റെ ഹൃദയത്തിന് നാം സ്ഥൈര്യം നൽകുമാറുള്ളതൊക്കെയും നിനക്ക് നാം കഥനം ചെയ്തു വിവരിച്ചു തരുന്നു. യഥാർത്ഥ വിവരവും സത്യവിശ്വാസികൾക്ക് സതുപദേശവും സ്മരണയും ഇതിലൂടെ നിനക്ക് വന്നെത്തുകയും ചെയ്തിരിക്കുന്നു.
1: വചനം 121. വക്കുൽ, നീ പറയുകയും ചെയ്യുക. ലില്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവരോട്, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുവിൻ, അലാ മകാനത്തിക്കും, നിങ്ങളുടെ സ്ഥാനം അനുസരിച്ച്. ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ, ആമിലൂൻ, പ്രവർത്തിക്കുന്നവരാണ്.

0: ക്കാത്തവരോട് നീ പറയുകയും ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം അഥവാ നിലപാട് അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളുവിൻ, ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുന്നു.
1: വചനം 122. വന്തദിറു, നിങ്ങൾ നോക്കിയിരിക്കുകയും ചെയ്യുവിൻ. ഇന്നാ, നിശ്ചയമായും ഞങ്ങൾ. മുൻതദിറൂൻ, നോക്കിയിരിക്കുന്നവരാണ്.
0: നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുവിൻ, ഞങ്ങളും കാത്തിരിക്കുന്നവരാകുന്നു.
2: ഫീഹാദിഹി, ഇതിലൂടെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ സൂറത്തിലൂടെ എന്നും ഈ വൃത്താന്തങ്ങളിലൂടെ എന്നും ആകാവുന്നതാണ്. രണ്ടായാലും ആശയം വ്യക്തമാണല്ലോ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനോദൃഢതയും സ്ഥൈര്യവും നൽകുവാൻ ആവശ്യമായ എല്ലാ യഥാർത്ഥ വിവരങ്ങളും ഇതുവഴി നൽകിയിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് വേണ്ട ഉപദേശങ്ങളും സ്മരണകളും അതിലുണ്ട്. അതിനുവേണ്ടിയാണ് ഇതെല്ലാം വിവരിച്ചു തരുന്നത്. വിശ്വസിക്കുവാൻ തയ്യാറില്ലാത്തവർക്ക് ഇതൊന്നും പ്രയോജനപ്പെടുകയില്ല. അവർ അവരുടെ ഇഷ്ടമനുസരിച്ച് നടന്നുകൊള്ളട്ടെ, അതിൻ്റെ ഫലം അവർ കാത്തിരുന്നു കണ്ടുകൊള്ളട്ടെ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഉണർത്തുകയാണ്.
1: വചനം 123. വലില്ലാഹി, അല്ലാഹുവിനാണ് ഗൈബു, അദൃശ്യകാര്യം അഥവാ മറഞ്ഞ

യുർജഉ മടക്കപ്പെടുന്നു. അൽ അംറു കാര്യം, കുല്ലുഹു അതെല്ലാം, ഫഅബുദുഹു അതിനാൽ അവനെ നീ ആരാധിച്ചുകൊള്ളുക, വതവക്കൽ നീ ഭരമേൽപ്പിക്കുകയും

ൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി. വലില്ലാഹി ഗൈബു സ്സമാവാതി വൽ അർദി വ ഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅബ്ദുഹു.

0: ഭൂമിയിലെയും അദൃശ്യകാര്യം അല്ലാഹുവിനുള്ളതാണ്. അവങ്കലേക്കു തന്നെ കാര്യമെല്ലാം മടക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ നീ അവനെ ആരാധിക്കുകയും അവന്റെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തുകൊള്ളുക. നിന്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ഒട്ടും അശ്രദ്ധനല്ലതാനും.
1: എല്ലാ അദൃശ്യകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും അവയുടെ കൈകാര്യങ്ങളും അല്ലാഹുവിന് മാത്രമാണുള്ളത്. സകല കാര്യങ്ങളുടെയും കലാശവും തീരുമാനവും അവങ്കലേക്ക് തന്നെ. എന്നിരിക്കെ ആരാധിക്കപ്പെടുവാനും കാര്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെടുവാനും അർഹതയുള്ളവൻ അവനല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അവനെ തന്നെ ആരാധിക്കുകയും അവനിൽ തന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾ എന്തു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നെല്ലാം അവൻ അറിഞ്ഞും ശ്രദ്ധിച്ചും വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്ന് സാരം. തവക്കൽ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഏതൊരു കാര്യവും അവൻ വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് കൈയും കെട്ടി മൗനമായിരിക്കുക എന്നല്ല. കഴിവുള്ളതും ചെയ്യേണ്ടതുമെല്ലാം ചെയ്യുകയും അതിനപ്പുറമുള്ളത് അവനിൽ അർപ്പിക്കുകയും ചെയ്യുക എന്നത്രേ. അല്ലാഹുവിനെ മാത്രം ആരാധിച്ചും അവനിൽ മാത്രം കാര്യങ്ങൾ അർപ്പിച്ചും വരുന്ന സജ്ജനങ്ങളായി ജീവിക്കുവാനും മരിക്കുവാനും അല്ലാഹു നമ്മെ തുണക്കട്ടെ. ആമീൻ.
0: അദ്ധ്യായം 12, സൂറത്ത് യൂസുഫ്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 111.
2: യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചെറുപ്പകാലം മുതൽ മരണം വരെയുള്ള ഒരു ചരിത്ര സംക്ഷേപമാണ് ഈ സൂറത്തിലെ ഇതിവൃത്തം. ഒരു ചെറിയ മുഖവുര ഒഴിവാക്കിയാൽ ആദ്യം തൊട്ട് 100 വരെയുള്ള വചനങ്ങളിലായി അത് നീണ്ടുകിടക്കുന്നു. പല നബിമാരുടെയും ജനതകളുടെയും കഥകളും ചരിത്ര സംഭവങ്ങളും ഖുർആനിൽ അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വിവരണ രീതിയാണ് ഈ സൂറത്തിൽ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്. നബിമാരുടെ കഥകളിലധികവും അവരും അവരെ നിഷേധിക്കുന്ന ജനങ്ങളും തമ്മിൽ നടന്ന സംഭവങ്ങളായിരിക്കും. ഒരേ സംഭവം ഒന്നിലധികം സൂറത്തുകളിൽ ആവർത്തിക്കപ്പെടലും ഓരോ സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിൽ സ്പർശിക്കപ്പെടാത്ത വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കലും പതിവാണ്. ഒരിക്കൽ സംക്ഷിപ്തമായി വിവരിക്കപ്പെട്ട ഒരു സംഭവം മറ്റൊരിക്കൽ വിസ്തരിച്ചു പറയപ്പെട്ടിരിക്കും. ചിലപ്പോൾ ഒരു സംഭവത്തിൻ്റെ വിവരണം ഒരു സ്ഥലത്ത് അതിൻ്റെ ആരംഭം മുതൽക്കും മറ്റൊരവസരത്തിൽ അതിൻ്റെ ഇടക്ക് നിന്ന് ആരംഭിച്ചുമായിരിക്കും കാണുക. ചുരുക്കി പറഞ്ഞാൽ പ്രതിപാദ്യ വിഷയങ്ങളിലെന്ന പോലെ തന്നെ സംഭവങ്ങളുടെ വിവരണത്തിലും ഖുർആനിന് ഖുർആനിൻ്റേതായ ഒരു പ്രത്യേക ശൈലിയാണുള്ളത്. ഇത് സംബന്ധിച്ച് മുഖവുരയിൽ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള അവതരണങ്ങൾ നിമിത്തം ഓരോ സ്ഥലത്തെയും പ്രതിപാദനത്തിൽ നിന്ന് മറ്റേ സ്ഥലത്തില്ലാത്ത പുതിയ പാഠങ്ങളും സൂചനകളും നമുക്ക് ലഭിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാകട്ടെ ഈ സൂറത്തിലല്ലാതെ മറ്റെവിടെയും വിവരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബാല്യം തൊട്ട് അവസാനം വരെയുള്ള സംഭവങ്ങൾ ക്രമപ്രകാരം വഴിക്കുവഴിയായി തന്നെ പരാമർശിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാലും സാധാരണ പോലുള്ള ഒരു ചരിത്ര ആഖ്യായികയുടെയോ നോവലിൻ്റെയോ മാതിരിയുള്ള പ്രതിപാദന രീതി ഈ സൂറത്തിലും കാണുകയില്ല. ഖുർആനിൻ്റേതായ ഒരു സവിശേഷത ഓരോ വചനത്തിലും കാണാവുന്നതുമാണ്. വചനങ്ങൾക്കിടയിലൂടെയും വിഷയങ്ങളുടെ ചിത്രീകരണങ്ങളിലൂടെയും വചനങ്ങളുടെ സമാപന വാക്യങ്ങളിലൂടെയും ആ ചരിത്ര വശങ്ങളിലടങ്ങിയ പാഠങ്ങളും സാരോപദേശങ്ങളും ശ്രദ്ധിക്കപ്പെടേണ്ട തത്വസൂചനകളും അല്പം ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഏവർക്കും അവരവരുടെ കഴിവും ഭാഗ്യവുമനുസരിച്ച് കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. പല സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന ഒരു ഗൃഹത്തിൽ മാതാപിതാക്കളുടെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമായ ബാലൻ, ഒരു രാജകീയ ഭവനത്തിലെ അടിമ, അനിതര സാധാരണമായ സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട യുവാവ്, അക്കാരണം കൊണ്ടുതന്നെ തീവ്രമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാവുകയും സത്യസന്ധതയും ഭയഭക്തിയും കൊണ്ട് മാത്രം അവയിലെല്ലാം വിജയം വരിക്കുകയും ചെയ്ത ചെറുപ്പക്കാരൻ, നിഷ്കളങ്കതയും ചാരിത്രശുദ്ധിയും പരിരക്ഷിക്കുവാൻ വേണ്ടി സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിച്ച് കൊല്ലങ്ങളോളം കാരാഗ്രഹ ജീവിതം അനുഭവിക്കേണ്ടി വന്ന ത്യാഗിവര്യൻ, തടവറയിൽ വെച്ചു പോലും സത്യോപദേശം നടത്തിക്കൊണ്ടിരിക്കുകയും തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത പരിഷ്കർത്താവ്, പ്രവാചക പാരമ്പര്യവും സത്യമത പ്രബോധന കൃത്യവും പുലർത്തിക്കൊണ്ട് അവിശ്വാസിയായ രാജാവിന്റെ മന്ത്രിപദം ഏറ്റെടുത്തു സമർത്ഥമാംവണ്ണം അത് കൈകാര്യം ചെയ്ത വിദഗ്ധനായ ഭരണകർത്താവ്, തന്നെ കൊലപ്പെടുത്തിയെന്ന് വിചാരിച്ച് സംതൃപ്തിയടഞ്ഞ സഹോദരങ്ങൾക്ക് മാപ്പ് നൽകി മാനിക്കുകയും രാജസിംഹാസനത്തിൽ വെച്ച് പോലും മാതാപിതാക്കളോടുള്ള ബഹുമാനത്തിന് മാതൃക കാണിക്കുകയും ചെയ്ത മഹാമനസ്കൻ എന്നിങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വിവിധ കാലഘട്ടങ്ങളെ പരാമർശിച്ചു കൊണ്ടുള്ളതാണ് ഈ സൂറത്ത്. ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരൻ മുതൽ മേലേക്കിടയിലുള്ള ഭരണാധിപന്മാർ വരെയുള്ള എല്ലാവർക്കും അനേകം പാഠങ്ങളും മാതൃകകളും ഈ ചരിത്ര വിവരണത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. ഏഴാം വചനത്തിലും അവസാനത്തിലും അള്ളാഹു തന്നെ ഇക്കാര്യം ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ചരിത്രം മുൻ വേദഗ്രന്ഥത്തിൽ അഥവാ തൗറാത്തിൽ ഉള്ളതായി അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ബൈബിളിലും അഥവാ ഉൽപ്പത്തി അധ്യായം 37 മുതൽ 50 വരെ അത് സവിസ്തരം കാണാവുന്നതുമാണ്. ഖുർആനിന്റെ പ്രസ്താവനകൾക്ക് യോജിക്കുന്നതും യോജിക്കാത്തതുമായ ഭാഗങ്ങളും ഖുർആനിൽ സ്പർശിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ഭാഗങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ചില ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ചില വിശദീകരണങ്ങൾ ഇസ്രായേലി വാർത്തകളിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് ബൈബിൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഖുർആനിനോട് എതിരായ പരാമർശങ്ങൾ തിരസ്കരിക്കുന്നത് നിർബന്ധമാണെങ്കിലും രണ്ടും കൽപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഭാഗങ്ങളെപ്പറ്റി മൗനം അവലംബിക്കുവാനേ നിവൃത്തിയുള്ളൂ. അറിയുവാൻ വേണ്ടി മാത്രം ഉദ്ധരിക്കുക എന്നല്ലാതെ അവയെ ആധാരമാക്കി ഖുർആനിന്റെ പ്രസ്താവനകൾക്ക് വ്യാഖ്യാനം നിർണയിച്ചുകൂടാത്തതാണ്. ഇമാം അഹമ്മദ് റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നു, തനിക്ക് വേദക്കാരിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രന്ഥവുമായി ഉമർ റളിയല്ലാഹു അൻഹു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെന്ന് വായിച്ചു കേൾപ്പിച്ചു. തിരുമേനി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖത്താബിന്റെ മകനെ, നിങ്ങൾ അതിൽ ഭ്രമം പിടിപെട്ടവരാകുന്നുവോ? എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഞാൻ ഇത് അഥവാ ഖുർആൻ നിങ്ങൾക്ക് ശുദ്ധവെള്ളയായി യാതൊരു കലർപ്പും കൂടാതെ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ അവരോട് അഥവാ വേദക്കാരോട് ഒന്നും ചോദിച്ചറിയേണ്ടതില്ല. കാരണം അവർ വല്ല യഥാർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനെ വ്യാജമാക്കുകയോ അല്ലെങ്കിൽ ആ യഥാർത്ഥമായ വല്ലതും പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് സത്യമാക്കുകയോ ചെയ്തേക്കും. എന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം. മൂസ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നാൽ എന്നെ പിൻപറ്റുകയല്ലാതെ അദ്ദേഹത്തിന് നിവൃത്തിയുണ്ടായിരിക്കയില്ല. ഈ സംഭവം വേറെ മാർഗങ്ങളിലൂടെയും വന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കേട്ട ചില യഹൂദികൾ അവരുടെ ഗ്രന്ഥത്തിലുള്ളതുമായി യോജിച്ചു കണ്ടതുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കുകയുണ്ടായതായി ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അദ്ദലായിൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി പ്രസ്താവിച്ചിരിക്കുന്നു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേട്ടത് സൂറ ഹൂദ് 120 മുതൽ 123 വരെയുള്ള വചനങ്ങൾ, കൂടാതെ സൂറ യൂസുഫ് ആദ്യ ഭാഗവും.
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പരിശുദ്ധ ഖുർആനിലെ
3: ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അള്ളാഹുവിന്റെ അതിമഹത്തായൊരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സൂറത്തുൽ മുസമ്മിലിന്റെ 18 മുതൽ 20 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്ത് മുസമ്മിലിന്റെ 18 മുതൽ 20 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്തത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

فأكفره وغضب عليه وجعل منهم القردة والخنازير وعبد الطاغوت

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ അൽമാഇദയിലെ 59 മുതൽ 68 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: അടുത്തതായി നാം കാതോർക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ, സൂറത്തു സാഫാത്ത്, സൂറത്തു സാദ്, സൂറത്തു സുമർ, സൂറത്തു ഗാഫിർ 1 മുതൽ 37 വരെയുള്ള വചനങ്ങളുമായി സഊദ് ഷുറൈമിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي

0: നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ. ഷെയ്ഖ് സഊദ് അഷുറൈമിൻ്റെ മനോഹരമായ പാരായണത്താൽ സൂറത്ത് യാസീൻ, സൂറത്തു സാഫാത്ത്, സൂറത്തു സാദ്, സൂറത്തു സുമർ, സൂറത്ത് മുഅ്മിൻ 1 മുതൽ 37 വരെയുള്ള വചനങ്ങൾ എന്നിവയാണ് നാം കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹൈഫുദുൽ ഖുർആൻ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 35 ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. 10 കാര്യങ്ങൾ പറയുന്നതിൽ 4 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ഓരോന്നും ആദ്യത്തിൽ വരുന്നത് ഏതാണെന്ന് കൃത്യമായി ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. ആയത്ത് മുഴുവനായി പാരായണം ചെയ്യാം, ശേഷം നമുക്ക് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാഅല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹസീമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു മുജാദിലയിലെ ഏഴാമത്തെ ആയത്താണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. ഹാഫിൽ അബ്ദുൽ ശുക്കൂർ ആണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ ഏഴാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് ഇൻഷാല്ലാ പഠിക്കുന്നത്.
6: أَلَمْ تَرَ أَنَّ اللَّهَ يَعْلَمُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مَا يَكُونُ مِن نَّجْوَى ثَلَاثَةٍ إِلَّا هُوَ رَابِعُهُمْ وَلَا خَمْسَةٍ إِلَّا هُوَ سَادِسُهُمْ وَلَا أَدْنَى مِن ذَلِكَ وَلَا أَكْثَرَ ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم.
5: ألم ترى ഇവിടെ സാകിന മീമിന് ശേഷം ത ആണ്. ഇദ്ഹാർ എന്നാണ് പറയുക. ഇദ്ഹാർ ഷഫവീം. അലം തറ അന്നല്ലാഹ നൂന് ശദ്ദ് മണിക്കണം. അന്നല്ലാഹ യഅലമു യഅലമു യഅലമു അല്ല, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ തന്നെ ഒരു ഒരു പ്രത്യേക ഒരു ഒഴുക്കാണ് ഐന്, ഹംസ പോലെയല്ല. ഇത് രണ്ടും ആ ഒരു ശബ്ദത്തിൽ തന്നെ മാറ്റമുണ്ട്. അതുപോലെ ആയിരിക്കണം യഅലമു യഅലമു ഈ രൂപത്തിൽ.
6: മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. വമാ ഫിൽ അർദ് അല്ല, വമാ ഫിൽ അർദ്.
5: ലർല് എന്ന് ആയി പോകരുത്. വമാ ഫിൽ അർദ് പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി വഫിൽ ആഖിറതി വരാം. ഇതുപോലെ അവരത് പിന്നെ വമാ ഫിൽ അർദ് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
6: മാ യകൂനു മിൻ നജ്വ മിൻ നജ്വ
5: ഇത് ഗാം ബിഗുന്ന നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
6: മിൻ നജ്വ നജ് ജീമിനെ കലക്കല ചെയ്യണം. മിൻ നജ്വ സലാസത്തിൻ
5: സലാസത്തല്ല, സലാസത്തായി പോകരുത്.
6: സലാസത്തിൻ ഇ
5: തൻവീന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം. സലാസത്തിൻ ഇല്ലാഹു അല്ല,
6: സലാസത്തിൻ ഇല്ല. ഇല്ലാഹു റാബിഉഹും
5: റാബി അല്ല, റാ ഉച്ചരിക്കുമ്പോൾ തന്നെ റ എന്നായി. അർറഹ്മാൻ അല്ല, ബിസ്മില്ലാഹിർ റഹ്മാൻ അല്ല, റാ തെക്രീർ എന്നാണ് അതിന് പറയുക. വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും. തെക്രീർ ഇങ്ങനെ കൂടുതലുണ്ടാകും. തെക്രീർ എന്ന് പറഞ്ഞാൽ പിടക്കൽ, നാവിൻ്റെ ആ ഒരു പിടപ്പിക്കൽ കൂടുതലുണ്ടാവാൻ പാടില്ല. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മ, അങ്ങനെ ആവരുത്. ഇൻഷാല്ലാ. ഇല്ലാഹു റാബിഉഹും വലാ ഖംസ. റാബിഉഹും വ സാക്കിനായ മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ, ഇത് രണ്ടും വരുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് ഈ അക്ഷരങ്ങളെ അഥവാ മീമിനെ പൂർണ്ണമാക്കണം. വളരെയധികം ശ്രദ്ധിച്ചോദിയാൽ മാത്രമാണ് ഇങ്ങനെ പൂർണ്ണമാവുകയുള്ളൂ. ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വ, അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. അലൈഹിം വ അലൈഹിം വലദ്ദാലിനല്ല, അലൈഹിം വ എന്ന് ഇതും കണ്ടിട്ടുകൂടെ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഷെയ്ഖുമാരിൽ നിന്ന് ഖുർആൻ കണ്ടിട്ടും കൂടെ പഠിക്കണം, അപ്പോഴാണത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളു. വല്ലാഹു അലം. ബറക്കല്ലാഹു ഫീക്കും. വലാ അക്സറ ഇല്ലാഹു മഅഹും ഇല്ലാഹു മിൻ നജ്വ സലാസതിൻ ഇല്ലാഹു റാബിഉഹും ഇല്ലാഹു റാബിഉഹും ولا خمسة رابعهم ولا خمسة ولا خ ولا خمسة لا خمسة لا ولا خ ولا خمسة إلا هو سادسهم. ഇവിടെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മഖ്റജുകളും അതിൻ്റെ സിഫാത്തുകളൊക്കെ വളരെയധികം കൃത്യമാക്കുവാൻ പരമാവധി ശ്രമിക്കണം. ولا خمسة إلا هو سادسهم വല അതിന സാദിസുഹും വ സാക്കിന മീമിന് ശേഷം വീണ്ടും വ, എല്ലാം ശ്രദ്ധിക്കുക. വല അതിന മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം. അതിന മിൻ ദാലിക് മിൻ ദാലിക് അല്ല, മിൻ ദാലിക് മിൻ ദാലിക് മിൻ ദാലിക വല അക്സറ വല അക്സറ മദ് മുൻഫസിൽ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതുകൊണ്ടാണ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. വല അക്സറ അക്സറ അല്ല, അക്സറ അക് അക്. കാഫിന് സുക്കൂൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കേ കി കു അക് അക്. വല അക്സറ അക്സറ അക്സറ അല്ല, വല അക്സറ إلا هو معهم إلا هو معهم أينما كانوا أينما كانوا ثم ينبئهم ثم ألا ثم ث في ثو ثم നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ അല്പം പുറത്തോട്ട് നിൽക്കണം. ഇല്ല എങ്കിൽ സ ആവും, സുമ്മയാവും, അർത്ഥം മാറും. ثم സാഫീസു സുമ്മ അതിൻ്റെ അർത്ഥം ശേഷം, ലേറ്റർ, പിന്നെ എന്നുള്ള അർത്ഥം. അതേസമയം സുമ്മ ആയിക്കഴിഞ്ഞാൽ അത് വിഷം എന്നുള്ള അർത്ഥം വരും. വളരെയധികം ശ്രദ്ധിക്കണം. അല്ലഹ്നുൽ ജലീ എന്നൊക്കെ പറയും, അഥവാ അർത്ഥമാറ്റം സംഭവിക്കുന്ന തെറ്റുകൾ. അത് വിശുദ്ധ ഖുർആനിൽ വരുമ്പോൾ വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. ഇൻഷാല്ലാ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. സുമ്മ സുമ്മ യുനബ്ബിഉഹും, സുമ്മ മീമിന് ശബ്ദ് മണിക്കണം. യുനബ്ബിഉഹും യുനബ്ബിഉ ഹംസക്ക് ദമ്മ. യുനബ്ബിഉഹും ബിമാ അമിലു സാക്കിന മീമിന് ശേഷം ബ ഇഖ്ഫ ഷഫവി. യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ബിമാ അമിലു യൗമൽ ഖിയാമ إن الله بكل شيء عليم. إن الله نون شد منيكنا. إن الله بكل شيء شيء همزة توند يود تاري باغا مان همزة شيء تنوين شاشم عينان إظهار چيدو كوند وچريكنا ماترو اللا همزك തൊട്ട് മേലെയാണ് അയിന് മഖ്റജ്. വളരെയധികം ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഷൈഇൻ ഷൈഇൻ ഷൈഇൻ അലീം. അവസാനത്തിൽ മദ് ആയിരുന്നു ഒരു സുക്കുൻ. ഒന്നുകൂടെ ഓതാം.
7: അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്
6: ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم.
5: سورة المجادلة ഏഴാമത്തെ ആയത്താണ് ഉദിക്കൽപ്പിച്ചത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അബദ്ധങ്ങളില്ലാതെ കൃത്യമായ പാരായണമായിരിക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാക്കല്ലാഹു ഖൈറ, ബാരക്കല്ലാഹു ഫീക്. അത്തഹ്സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്തു മുജാദിലയിലെ ഏഴാമത്തെ വചനമാണ്, ഏഴാമത്തെ ആയത്താണ് നമ്മൾ മനസ്സിലാക്കിയത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുശക്കൂർ.
8: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ, അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം
1: എങ്ങനെയാണ്?

فإذا سويته ونفخت فيه من روحي فقعوا له ساجدين فسجد

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത്, അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്,

0: സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.
3: وما لنا لا نؤمن بالله وما جاءنا من الحق.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയം

0: കേൾക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്.
1: വചനം 112. ഫസ്തഖിം, ആകയാൽ നീ ചൊവ്വിന് നിലകൊള്ളുക. കമാ ഉമിർത്ത, നീ കൽപ്പിക്കപ്പെട്ടതുപോലെ. അമൻ താബ, മടങ്ങിയവരും അഥവാ പശ്ചാത്തപിച്ചവരും. മഅക, നിന്റെ കൂടെ. വലാ തത്വഗൗ, നിങ്ങൾ അതിരുവിടുകയും അരുത്. ഇന്നഹു, നിശ്ചയമായും അവൻ. ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. ബസീർ, കാണുന്നവനാണ് അഥവാ കണ്ടറിയുന്നവനാണ്.
2: فَاسْتَقِمْ كَمَا أُمِرْتَ وَمَنْ تَابَ مَعَكَ وَلَا تَطْغَوْا إِنَّهُ بِمَا تَعْمَلُونَ

0: ആകയാൽ നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നീയും നിന്റെ കൂടെ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുള്ളവരും നേരെ ചൊവ്വായി നിലകൊള്ളുക. നിങ്ങൾ അതിരുവിടുകയും ചെയ്യരുത്. നിശ്ചയമായും അവൻ അഥവാ അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാണ്.
1: വചനം 113. വലാതർക്കനൂ, നിങ്ങൾ ചായരുത് അഥവാ ചരിയരുത്. ഇലല്ലദീന വലമു, അക്രമം ചെയ്തവരിലേക്ക്. ഫതമസ്സക്കും, അപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്നതാണ് അന്നാറു, നരകം അഥവാ അഗ്നി. വമാലക്കും, നിങ്ങൾക്കില്ലതാനും മിന്ദൂനില്ലാഹി, അല്ലാഹുവിനു പുറമെ. മിൻ ഔലിയാ, യാതൊരു രക്ഷാധികാരികളും. സുമ്മ, പിന്നെ. ലാ തുൻസറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല.

0: ിച്ചവരിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകുകയും ചെയ്യരുത്. എന്നാൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ്. അല്ലാഹുവിനെ കൂടാതെ യാതൊരു രക്ഷാധികാരികളും നിങ്ങൾക്കില്ലതാനും എന്നിരിക്കെ പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല.
1: നിന്റെ കൂടെ പശ്ചാത്തപിച്ചു മടങ്ങിയവർ എന്ന് പറഞ്ഞത് ശിർക്കിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പശ്ചാത്തപിച്ച തൗഹീദിലേക്കും സന്മാർഗത്തിലേക്കും മടങ്ങിയ സത്യവിശ്വാസികളെ ഉദ്ദേശിച്ചാകുന്നു. അതിപ്രധാനമായ മൂന്ന് നിർദ്ദേശങ്ങൾ അല്ലാഹു ഈ വചന മുഖേന നൽകിയിരിക്കുന്നു. ഒന്ന്, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്കുനേരെ നിലകൊള്ളണം. വിശ്വാസപരമായും ആചാരാനുഷ്ഠാനപരമായുമുള്ള എല്ലാ കാര്യങ്ങളിലും ഖുർആൻ മൂലമോ മറ്റുള്ള വഹ്യുകൾ മൂലമോ ലഭിക്കുന്ന നിയമനിർദ്ദേശങ്ങൾ ശരിക്കും പാലിക്കണമെന്ന് സാരം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കണമെന്നും താൽപര്യമായിരിക്കും. രണ്ട്, അതിരുവിടാതിരിക്കണം. അല്ലാഹുവും അവൻ്റെ റസൂലും ഓരോ കാര്യത്തിലും നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിക്കപ്പുറം കടന്നു സ്വന്തം താൽപ്പര്യങ്ങൾക്കോ പരപ്രേരണകൾക്കോ വശംവദരായി പോകരുതെന്ന് സാരം. മതതത്വങ്ങൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും നിരക്കാത്ത നിയമങ്ങളും വ്യാഖ്യാനങ്ങളും അനുകരണങ്ങളുമെല്ലാം അതിരു കവിയലിൽ ഉൾപ്പെടുന്നു. മൂന്ന്, അക്രമികളിലേക്ക് ചാഞ്ഞു പോകരുത്. അവിശ്വാസികൾ, അനിസ്ലാമികമായ താൽപ്പര്യങ്ങൾ വെച്ചു പുലർത്തുന്നവർ, അനാചാര ദുരാചാരങ്ങളിൽ മുഴുകിയവർ എന്നിങ്ങനെയുള്ളവരുമായി അനുഭാവവും അനുനയവും സ്വീകരിക്കരുതെന്ന് സാരം. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം അതിൻ്റെ ഫലം രക്ഷയില്ലാത്ത നരകശിക്ഷയാണെന്നും ആ അക്രമികളാരും തന്നെ നിങ്ങളെ രക്ഷിക്കുവാനുണ്ടാകുകയില്ലെന്നും അല്ലാഹു പ്രത്യേകം താക്കീതും ചെയ്തിരിക്കുന്നു. ഈ മൂന്ന് മൗലിക നിർദ്ദേശങ്ങൾക്കു ശേഷം അനുഷ്ഠാനപരമായി സത്യവിശ്വാസികൾ സദാ മനസ്സിരുത്തേണ്ടുന്ന ചില പ്രധാന വിഷയങ്ങൾ ഓർമ്മിപ്പിക്കുന്നു.
2: വചനം 114. വഖിം, നീ നിലനിർത്തുകയും ചെയ്യുക. അസ്സലാത്ത, നമസ്കാരം. തറഫൈ, രണ്ട് വക്കത്ത്. അന്നഹാരി, പകലിൻ്റെ. വസുലഫൻ, അടുത്ത സമയങ്ങളിലും. മിനല്ലൈലി, രാത്രിയിൽ നിന്ന്. ഇന്നൽ ഹസനാത്തി, നിശ്ചയമായും നന്മകൾ. യുദ്ഹിബ്ന, അവ പോക്കിക്കളയുന്നു. അസ്സയ്യിആത്തി, തിന്മകളെ. ദാലിക, അത്, അഥവാ ഇത്. ദിക്റ, ഉപദേശമാണ്, സ്മരണയാണ്. ലിദ്ദാക്കിരീൻ, ഓർമ്മിക്കുന്നവർക്ക്.

0: പകലിന്റെ രണ്ട് വക്കിലും രാത്രിയിൽ നിന്ന് പകലിനോട് അടുത്ത വേളകളിലും നീ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കി അഥവാ അകറ്റിക്കളയുന്നതാണ്. ഇത് ഓർമ്മിക്കുന്നവർക്ക് ഓർമ്മിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാകുന്നു.
1: വചനം 115. വസ്ബിർ, നീ ക്ഷമിക്കുകയും ചെയ്യുക. ഫഇന്നല്ലാഹ, കാരണം നിശ്ചയമായും അല്ലാഹു, ലാ യുദീഉ, അവൻ പാഴാക്കുകയില്ല, അജ്റ, പ്രതിഫലത്തെ, അൽ മുഹ്സിനീൻ, പുണ്യം ചെയ്യുന്നവരുടെ.
2: വസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റ അൽ മുഹ്സിനീൻ,
0: ക്ഷമിക്കുകയും ചെയ്തുകൊള്ളുക, കാരണം നിശ്ചയമായും സൽഗുണം ചെയ്യുന്നവരുടെ പ്രതിഫലത്തെ അല്ലാഹു പാഴാക്കുകയില്ല.
3: മാനസികവും വാചികവും ശാരീരികവുമായ വിനയാർപ്പണങ്ങൾ അടങ്ങിയതും അനുഷ്ഠാന കർമ്മങ്ങളിൽ അതിപ്രധാനമായതുമായ ഒരു ആരാധനാ കർമ്മമത്രേ നമസ്കാരം. ചില പ്രത്യേക കാരണങ്ങളെ മുൻനിർത്തി ചുരുക്കം ചില സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും അത് നിർവഹിക്കപ്പെട്ടുകൂടാ എന്ന് ഹദീസുകളിൽ വിലക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവയല്ലാത്ത ഏതവസരങ്ങളിലും മനുഷ്യന് ചെയ്യുവാനുള്ള ഏറ്റവും മഹത്തായൊരു പുണ്യകർമ്മമത്രേ നമസ്കാരം. 5 നേരത്തെ നമസ്കാരം മാത്രമേ നിർബന്ധമായി നിയമിക്കപ്പെട്ടിട്ടുള്ളൂവെന്നു മാത്രം. നമസ്കാര കർമ്മത്തിന് കൂടുതൽ ഉപയുക്തവും അനുയോജ്യവുമായ സമയം രാവിലെയും വൈകുന്നേരവും രാത്രിയിലെ ഏതാനും സമയവുമാണെന്ന് ഇവിടെ എന്ന പോലെ 17-ൽ 78, 20-ൽ 130, 50-ൽ 39, 40, 76-ൽ 25, 26 മുതലായ വേറെ പല സ്ഥലങ്ങളിലും അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും ഉപയോഗിച്ച വാക്കുകളിൽ കുറേയൊക്കെ വ്യത്യാസം കാണുമെങ്കിലും പ്രകൃതിപരമായ മാറ്റങ്ങൾ, മനുഷ്യന്റെ ചുറ്റുപാടുകളിലും ജീവിതക്രമങ്ങളിലും മറ്റുമുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിങ്ങനെ പലതും പരിഗണിക്കപ്പെട്ടുകൊണ്ടാണ് ആ സമയങ്ങൾക്ക് അള്ളാഹു പ്രത്യേകത കൽപ്പിച്ചിരിക്കുന്നതെന്ന് അല്പം ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാക്കാം. ഇതു സംബന്ധിച്ച് താഴെ വരുന്ന സൂറത്തുകളിൽ ചിലതെല്ലാം വിവരിക്കുന്നുണ്ട്. നിലവിലുള്ള 5 നിർബന്ധ നമസ്കാരങ്ങളുടെ നിയമപരമായ സമയനിർണയമല്ല ഈ വചനങ്ങളുടെ ഉദ്ദേശ്യം. എങ്കിലും അതിനാസ്പദമായ ഒരടിസ്ഥാനം ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നുണ്ട് താനും. പകലിന്റെ തുടക്കം ഇസ്ലാമിക ദൃഷ്ട്യാ പ്രഭാതം മുതൽക്കാണുള്ളത്. ഉച്ചവരെയുള്ള സമയം രാവിലെയിലും ഉച്ച മുതൽ സന്ധ്യ വരെയുള്ള സമയം വൈകുന്നേരത്തിലും ഉൾപ്പെടുന്നു. അപ്പോൾ സുബ്ഹ് നമസ്കാരം പകലിന്റെ ആദ്യത്തിലും അസർ നമസ്കാരം അതിന്റെ അന്ത്യത്തിലുമാണുള്ളത്. മഗ്രിബും ഇശായുമാകട്ടെ പകലിനോടടുത്തു നിൽക്കുന്ന രാത്രിവേളയിലും. ദുഹറിന്റെ സമയം ഉച്ചയ്ക്കു ശേഷമായതുകൊണ്ട് അത് വൈകുന്നേരത്തിൽ ഉൾപ്പെടുത്താം. സൂറത്തു റൂമിലെ ആയത്തിൽ രാവിലെയും വൈകുന്നേരവും സായാഹ്നത്തിനും മധ്യാഹ്നത്തിനും എന്നുകൂടി പറഞ്ഞിട്ടുള്ളതും സ്മരണീയമാകുന്നു. റൂം 17-18. ക്ഷമയെക്കുറിച്ചുള്ള കൽപ്പന ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലുള്ള ക്ഷമയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല, വിശാലർത്ഥത്തിലുള്ള ഒരു പൊതുകൽപ്പനയാണത്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പാലിക്കുന്നതിൽ അനുഭവപ്പെടുന്ന എല്ലാ വിഷമങ്ങളിലും, ശത്രുക്കൾ മൂലമോ മറ്റു തരത്തിലുള്ള കാരണങ്ങളാലോ ഉണ്ടായിത്തീരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളിലും ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്. നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നു എന്ന വാക്യം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു തത്വമാകുന്നു. നമസ്കാരം നിലനിർത്തുവാൻ കൽപ്പിച്ചതിനെ തുടർന്നാണ് ഈ തത്വം അള്ളാഹു ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പുണ്യകർമ്മങ്ങൾ പൊതുവിലും നമസ്കാരം പ്രത്യേകിച്ചും തിന്മകളെ അകറ്റിക്കളയുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മനുഷ്യന്റെ പക്കൽ പാപവും പാകപ്പിഴവും വന്നുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിനറിയാമല്ലോ. എന്നാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ തിന്മകളുടെ കുറ്റം നീങ്ങിപ്പോകും. അള്ളാഹു അത് പുറത്തു തരും എന്നാണ് അള്ളാഹു ഉപദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിട്ടുള്ള ചില ഹദീസുകൾ ഇവിടെ ഓർമ്മിക്കുന്നത് അവസരോചിതമായിരിക്കും. 1. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക, തിന്മയെ തുടർന്ന് നന്മ ചെയ്യുകയും ചെയ്യുക, എന്നാൽ അത് അതിനെ മായ്ച്ചു കളയും. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. 2. 5 നമസ്കാരങ്ങൾ ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ, ഇവയെല്ലാം അതതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നവയാകുന്നു, മഹാപാപങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷം. 3. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ ഒരു അന്യസ്ത്രീയെ ചുംബിച്ചു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആ വിവരം അറിയിച്ചു. അപ്പോൾ വഅഖിമിസ്സലാ എന്നുള്ള ഈ വചനം അവതരിച്ചു. ആ പുരുഷൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് എനിക്ക് മാത്രമുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിന് മുഴുവനുമുള്ളതാണ്. ബുഖാരി മുസ്ലിം. 4. അല്പം ദീർഘമായ ഒരു നബി വചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, നിശ്ചയമായും തിന്മയായതിനെ തിന്മയായതുകൊണ്ട് അള്ളാഹു മായ്ച്ചു കളയുകയില്ല, എങ്കിലും തിന്മയെ നന്മ കൊണ്ട് അവൻ മായ്ക്കും, ദുഷിച്ചത് ദുഷിച്ചതിനെ മായ്ക്കുകയില്ല. 5. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വന്നിരുന്നതുപോലെ വുദു ചെയ്ത് കാണിച്ച ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം വുദു ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഞാൻ ഈ ചെയ്ത പ്രകാരം വുദു ചെയ്ത് ആരെങ്കിലും തൻ്റെ സ്വന്തത്തോട് ഒന്നും സംസാരിക്കാതെ അഥവാ ഏകാഗ്രതയോടെ രണ്ടു റക്കാത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന പക്ഷം മുൻ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നന്മകൾ മൂലം തിന്മകൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് മഹാപാപങ്ങളല്ലാത്ത തിന്മകളെ ഉദ്ദേശിച്ചാണെന്ന് മേൽ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ചെറുപാപങ്ങൾ മാത്രമാണ് സൽക്കർമ്മങ്ങൾ മൂലം പൊറുക്കപ്പെടുകയെന്നും വലിയ പാപങ്ങളിൽ പ്രത്യേകം പശ്ചാത്താപം അഥവാ തൗബ തന്നെ വേണമെന്നും പല മഹാന്മാരും പറഞ്ഞു കാണുന്നതും.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആനിന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
5: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുറാന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെയൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുറാന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.

0: വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വിശദീകരണവും സാധാരണക്കാർക്ക് ഏറെ ലളിതമായി പഠിപ്പിക്കപ്പെടുന്ന പ്രത്യേക പരിപാടിയാണ് ഹൃദയവസന്തം. ഹൃദയവസന്തത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ബഹുമാന്യനായ നിഷാദ് സലഫി നമുക്കായി ക്ലാസ് എടുക്കുന്നത് ഖുർആനിലെ സൂറത്തുൽ യാസീനിലെ ആയത്തുകളാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറത്ത് യാസീനിലെ 33-34 ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട ഇതേ പരിപാടിയിലെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകും, ഓർക്കുന്നുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. 32 ആയത്തിൽ വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, ഇതാണ് ഇതിനു മുമ്പ് ഈ സൂറത്തിൽ നിന്ന് നമ്മൾ പഠിച്ച അവസാനത്തെ ആയത്ത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, അവരെല്ലാവരും നമ്മുടെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെടാതിരിക്കുകയില്ല, എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ വരും. എങ്ങനെയാണ് അള്ളാഹു മരിച്ചുപോയ ആളുകളെ, മണ്ണോട് ചേർന്നവരെ ഒരിക്കൽ കൂടി അവരുടെ ശരീരം പുനഃസംഘടിപ്പിച്ച് മരണസമയത്ത് മനുഷ്യൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കളെ ആ ശരീരത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കുക, മണ്ണായിത്തീർന്ന മനുഷ്യനെ എങ്ങനെയാണ് ഒരിക്കൽ കൂടി സംവിധാനിക്കുക, അതിനൊക്കെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് സാധിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമേതുമില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, കാരണം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. എന്നാൽ മനുഷ്യബുദ്ധിയോട് സംവദിക്കുന്ന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ഏതൊരു സാധാരണ മനുഷ്യനും അന്വേഷിക്കാനും കണ്ടെത്താനും ബോധ്യപ്പെടാനും കഴിയാവുന്ന തെളിവുകൾ നിരത്തി പരലോകത്തെ സ്ഥാപിക്കുമ്പോൾ അള്ളാഹുവിന് ഇതിന് കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായൊരു മറുപടിയാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തുകൾ ഉൾപ്പെടെ ഇതേ ആശയം പരാമർശിക്കുന്ന മറ്റു പല അധ്യായങ്ങളിലും ആയത്തുകളിലും അള്ളാഹു പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനതിന് സാധിക്കുമോ? പരലോകത്തൊരിക്കൽ കൂടി മനുഷ്യൻ പുനർജീവിപ്പിക്കപ്പെടുമോ? അതിനുള്ള തെളിവെന്താണ്? അതിൻ്റെ ഉത്തരങ്ങളിൽ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഓതിയ ഈ ആയത്തുകളിലുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്ക്, ആശയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അത് എങ്ങനെ പാരായണ നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം അതിൽ സൂചിപ്പിക്കാം. ഒന്ന്, ആ 33-ാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു. വആയതുൻ ലഹും, ശരിക്ക് ആയതുൻ എന്നത് നമ്മളൊരറബി വായിക്കുമ്പോൾ ലൊമ്മ് തൻവീന് വരുമ്പോൾ അങ്ങനെയാണ് വായിക്കുക, ആയതുൻ. എന്നാൽ അതിൻ്റെ ശേഷം ലാമ് വരുമ്പോൾ ആ ആയതുൻ എന്നതിൽ ഇൻ എന്ന വ്യക്തമായ ഉച്ചാരണം ഇല്ലാതെയാണ് ഉച്ചരിക്കേണ്ടത്. ആ തൻവീനിനെ തൊട്ടടുത്തുള്ള ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഓതണം. അതിൻ്റെ സാങ്കേതിക പദങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. ഒരു വലിയ നമുക്ക് മനസ്സിലാക്കാത്തൊരു വലിയ കാര്യമല്ല പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ അതിങ്ങനെയാണ്, ആയത്തുൻ എന്ന് ഓതാതെ മറിച്ച് ഇങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. വആയതുല്ലഹുമുൽ അർദു വആയതുല്ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ. ആ പാരായണം ഒന്ന് ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം. വആയതുല്ലഹും വആയതുല്ലഹും, ആയത്തുൻ എന്നല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ആയത്തിൽ മിൻ നഖീലിൻ മിൻ നഖീലിൻ മിൻ നഖീലിൻ എന്നതിനെ ഇങ്ങനെ ഓതാൻ ശ്രദ്ധിക്കണം. വജഅൽന ഫീഹാ ജന്നാതിൻ മിൻ നഖീലിൻ വഅഅനാബ്. മിൻ നഖീലിൻ എന്ന് കഴിഞ്ഞുള്ള ആ തൻവീനിനെ വാവിൽ ലയിപ്പിച്ചുകൊണ്ട് മണിച്ചോതാനും ശ്രദ്ധിക്കണം. അതാ പറയണം, ഒന്ന് കേട്ടാൽ നമുക്ക് അതിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ തീർത്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓതുമ്പോൾ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. അതോടൊപ്പം കൂടുതൽ ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പാരായണമൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ഓത്ത് നന്നാക്കാൻ ശ്രമിക്കുക. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ ഓതാം. വജഅൽനാ

0: فجرنا من نخيل وأعناب وفجرنا من نخيل وأعناب എന്നല്ല وأعناب وفجرنا എന്നല്ല അവാവിന് മുന്നിൽ വരുന്ന തൻവീനുകളെ നഖീലിൻ എന്നതിലെ തൻവീനിനെയും അഅനാബിൻ എന്നതിലെ തൻവീനിനെയും എങ്ങനെയാണ് ഓതുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കവിടെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ സാധിക്കും. മിൻ നഖീലിൻ വഅഅനാബിൻ വഫജ്ജർന ആ രൂപത്തിൽ ഓതാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഒരു തവണ കൂടി ആ രണ്ടായത്തുകൾ ഓതാം. കൂടെ ഇത് കേൾക്കുമ്പോൾ സൂറത്ത് യാസീൻ മലപ്പാടമുള്ള ധാരാളം ആളുകൾ ശ്രോതാക്കളിൽ ഉണ്ടാകും. അതോടൊപ്പം ഖുർആൻ കയ്യിലെടുക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ സമയത്ത് അതിന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്തായിരുന്നാലും മനസ്സിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ഓതുകയാണെങ്കിൽ കുറച്ചൊക്കെ തെറ്റിതീർത്ത് നല്ല രൂപത്തിൽ ഓതാൻ നമുക്ക് കഴിയും. ഒന്നുകൂടെ പാരായണം ചെയ്യാം. وآيت لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وَجَعَلْنَا فِيهَا جَنَّاتٍ مِّن نَّخِيلٍ وَأَعْنَابٍ وَفَجَّرْنَا فِيهَا مِنَ الْعُيُونِ
1: കൂടുതൽ നല്ല ഖിറാഅത്തുകൾ കേട്ട് പാരായണം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാൻ പഠിക്കണമെന്ന് ആവർത്തിച്ചു ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പാരായണ നിയമങ്ങൾ നല്ല രൂപത്തിൽ ഓതണമെന്ന് തന്നെ, വിശുദ്ധ ഖുർആനിന് ഏറ്റവും നല്ല തളാത്മകമായി പാരായണം ചെയ്യണമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി എന്താണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന സന്ദേശം? ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന സന്ദേശമെന്ത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിലെ വാക്കുകളെ ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ രണ്ട് ആയത്തുകളിൽ വന്നിട്ടുള്ള അറബി പദങ്ങളെ, വാക്കുകളെ നമുക്ക് ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. ആയത്തുൻ, ആയത്ത് എന്ന വാക്ക് വളരെ സുപരിചിതമാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായത്തിലെയും ഓരോ വചനങ്ങളെ ആയത്തുകൾ എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ മലയാള പരിഭാഷ അതൊരു സാങ്കേതിക പദമായി അങ്ങനെ ഉപയോഗിക്കുന്നു. എന്നാൽ ആയത്ത് എന്നതിനുള്ള മലയാള പരിഭാഷ ദൃഷ്ടാന്തം എന്നാണ്. അപ്പോൾ ആയത്തു ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. ലഹും അവർക്ക്, അവർക്കുള്ള ദൃഷ്ടാന്തം. അഥവാ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ ഭാഗം ഓർക്കുന്നുണ്ടാകും. ഞാൻ തുടക്കത്തിൽ ആവർത്തിച്ചു, എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അത് സാധ്യമാകുമോ, അതെങ്ങനെയാണ് നടക്കുക എന്ന് ചോദിച്ചാൽ അവർക്കുള്ള ദൃഷ്ടാന്തം, പരലോകമുണ്ട്, മനുഷ്യൻ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നതിനുള്ള തെളിവ് അൽ അർദ്, ഭൂമിയാണ്. അൽ അർദ്, ഭൂമിയാണ്. എങ്ങനെയാണ് ഭൂമി തെളിവാകുക? എങ്ങനെയാണ് മരിച്ചുപോയവരെ അള്ളാഹു പുനർജീവിപ്പിക്കുമെന്നതിന് ഭൂമി ഒരു ദൃഷ്ടാന്തമാകുന്നത് എങ്ങനെയാണ്? അൽ അർദുൽ മൈത്ത, അൽ മൈത്തു, മൈത്തസ്, മയ്യത്ത് എന്ന വാക്ക് മലയാള പദം പോലെ ഉപയോഗിക്കുന്ന ഒരു അറബി പദമാണ്. ശവം, ജീവനില്ലാത്തത്, നിർജീവമായത്. അപ്പോൾ അൽ അർദുൽ മൈത്ത എന്ന് പറഞ്ഞാൽ നിർജീവമായ ഭൂമി, ജീവനില്ലാത്ത ഭൂമി. അഹ്യൈനാഹ, അഹ്യൈന എന്ന് പറഞ്ഞാൽ ഹയാത്താക്കി, നാം അതിന് ജീവൻ നൽകി. മരിച്ചു കിടക്കുന്ന ഭൂമിക്ക് നാം ജീവൻ നൽകി. വഅഖ്റജ്ന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, ആ ഭൂമിയിൽ നിന്ന്, ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, അതിൽ നിന്ന്, ആ ധാന്യത്തിൽ നിന്ന്, യഅ്കുലൂൻ, അവർ ഭക്ഷിക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ആയത്തിലെ വാക്കുകളെ ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. മരിച്ചുപോയവരെ അള്ളാഹു പരലോകത്ത് പുനർജീവിപ്പിക്കുമെന്നതിനുള്ള തെളിവാണ്, ദൃഷ്ടാന്തമാണ് അള്ളാഹു ഈ രണ്ടായത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ആയതുൻ, ദൃഷ്ടാന്തം, ലഹും, അവർക്ക്. അൽ അർദുൽ മൈത, നിർജീവമായി കിടക്കുന്ന ഭൂമിയാണ്. അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിച്ചു. വ അഖ്റജ്ന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, ആ അതിൽ നിന്ന് അഥവാ ആ ഭൂമിയിൽ നിന്ന്. ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, അപ്പോൾ അതിൽ നിന്ന്. യഅ്കുലൂൻ, അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ധാന്യത്തിൽ നിന്ന് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മരിച്ചു കിടക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മഴ കിട്ടാതെ, വെള്ളമില്ലാതെ, സസ്യലതാദികളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ്, പുൽമേടുകളെല്ലാം നശിച്ച് ചമ്പലായി, ഒന്നുമില്ലാത്ത ചുവന്ന മണ്ണ്, അതല്ലെങ്കിൽ പച്ചപ്പ് നശിച്ചുപോയ ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്തേക്ക് മഴ വർഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിർജീവമായ ആ ഭൂമി, അള്ളാഹു അതിനെ ജീവിപ്പിക്കുകയാണ്. വിത്തുകൾ മുളച്ചു പൊങ്ങുന്നു, സസ്യലതാദികൾ ഉണ്ടാകുന്നു. മഴയുടെ തൊട്ടു മുമ്പുള്ള ദിവസത്തെ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവന്നു നോക്കൂ. മഴ കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഉണങ്ങിക്കിടന്നിരുന്ന, തരിശായിക്കിടന്നിരുന്ന ഭൂമിയെ ഒന്ന് നമ്മൾ നിരീക്ഷിച്ചാൽ എന്തൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക. എവിടെയായിരുന്നു ഈ ചെടികൾ? എവിടെയായിരുന്നു ഈ പച്ചപ്പ്? എവിടെ നിന്നാണ് ഈ ഇലകൾ മുളച്ചു വന്നത്? ഒരു വിത്തും നമ്മൾ ഭൂമിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ അതുപോലെയാണ്. മനുഷ്യൻ മരിച്ചു, മണ്ണോട് ചേർന്നു, മണ്ണിനടിയിലായി, ചിതലരിച്ചുപോയി. കുറേ കാലങ്ങൾക്കു ശേഷം ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ, എങ്ങനെയാണോ ആ മഴ വർഷിച്ച് തരിശായ ഭൂമിയിൽ വിത്തുകൾ മുളച്ച് സസ്യലതാദികൾ ഉണ്ടായി, ഉണങ്ങിക്കിടന്നിരുന്ന, വരണ്ടുകടന്നിരുന്ന തരിശുഭൂമി കാണാൻ നയനമനോഹരമായ പച്ചപ്പുള്ള സുന്ദരമായ പരിസ്ഥിതിയായി മാറിയത്, ആ രൂപത്തിൽ അതിന് സാധിക്കുന്ന, അത് നിർവഹിക്കുന്ന അള്ളാഹു മനുഷ്യനെ അതുപോലെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ധാന്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നു, ഭൂമിക്ക് ജീവൻ നൽകുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അടുത്ത ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്, വജഅൽന, നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫീഹ, അതിൽ അഥവാ ആ ഭൂമിയിൽ. ജന്നാത്തിൻ, തോട്ടങ്ങളെ. ജന്നതുൻ, വാക്ക് നമുക്ക് സുപരിചിതമാണ്. സ്വർഗത്തിന് ജന്ന എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നു. തോട്ടത്തിനും ജന്നത്ത് എന്ന പദമാണ് ഉപയോഗിക്കുക. ജന്നാത്തിൻ, തോട്ടങ്ങൾ. മിൻ നഖൈലിൻ, എന്തിൻ്റെ തോട്ടങ്ങളാണ്? നഖൈൽ, നഖ്ല, ഈത്തപ്പനം, ഈത്തപ്പഴങ്ങളുടെ തോട്ടങ്ങൾ. വ അഅ്നാബിൻ, ഈനബുൻ, ഐനബുൻ, ജം അഅ്നാബുൻ, ഈനബുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അഅ്നാബ്. മുന്തിരികൾ, മുന്തിരികളുടെയും ഈത്തപ്പഴങ്ങളുടെയും തോട്ടങ്ങൾ അള്ളാഹു ആ ഭൂമിയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. വ ഫജ്ജർന, നാം പൊട്ടിയൊഴുക്കുന്നു. ഫീഹ, ആ തോട്ടങ്ങളിൽ, ഭൂമിയിൽ. മിനൽ ഉയൂൻ, ഐന്, ഉയൂൻ, ഐൻ എന്നതാണ് അതിൻ്റെ ഏകവചനം. ഉയൂൻ എന്നതാണ് ബഹുവചനം. അർത്ഥം അരുവികൾ, ഉറവകൾ എന്നാണ്. കണ്ണുകൾക്കും, മനുഷ്യൻ്റെ കണ്ണിന് ഐൻ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ ഐൻ ഉയൂൻ എന്നതിന് നീരുറവകൾ, ചെറിയ അരുവികൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇതാണ് ഈ രണ്ട് ആയത്തിലെ അറബി പദങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ. ഒരിക്കൽ കൂടി വളരെ വേഗത്തിൽ അതിലൂടെ ഒന്ന് കടന്നു പോകാം. നമ്മുടെ ശ്രദ്ധ കൂടെയുണ്ടാകണം. എന്തുകൊണ്ടാണ് ആയത്തിലെ വാക്കുകളുടെ അർത്ഥം പറയുന്നത്? അതിൻ്റെ ആശയം പറഞ്ഞ് നമുക്കതിൻ്റെ സാരാംശം ലഭിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവർ, ഇതിന് കാതോർക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്ലാസ്സിൽ ഒരണ്ടായത്ത് പഠിക്കുമ്പോൾ അതിൽ രണ്ടോ മൂന്നോ അറബി വാക്കുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പിന്നീട് അങ്ങനെ ഒരു പത്തായത്തിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ വാക്കുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അതേ വാക്കുകൾ വരുന്ന മറ്റു ആയത്തുകൾ നമുക്ക് സ്വയമേവ വായിക്കുമ്പോൾ അതിൻ്റെ ഒരാശയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ ഉപകാരപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടായത്തുകളുടെ വാക്കുകളെ വേഗത്തിലൊന്ന് പറയാം. വ ആയത്തുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. അൽ അർദുൽ മൈത്ത, നിർജീവമായ മയ്യത്തായ ഭൂമിയാണ്. അഹയ്യൈനാഹ, അതിനെ നാം ഹയാത്താക്കി, അതിന് നാം ജീവൻ നൽകി. വ അഖ്റജ്ന, അതിൽ നാം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. മിൻഹ, അതിൽ നിന്ന്. ഹബ്ബൻ, ധാന്യങ്ങളെ. ഫമിൻഹു യഅക്കുലൂൻ, അതിൽ നിന്ന് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വജഅൽന ഫീഹ, അങ്ങനെ ആ ഭൂമിയിൽ നാം ഉണ്ടാക്കി. ജന്നാത്തു മിൻ നഖൈലിൻ, ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങൾ. വ അനാബിൻ, മുന്തിരിയുടെയും. വ ഫജ്ജർന ഫീഹ, അതിൽ നാം പൊട്ടിയൊഴുക്കി. മിനൽ ഉയൂൻ, അരുവികൾ, ഉറവകൾ. അപ്പോൾ ആയത്ത് എന്ന വാക്ക് തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഓർമ്മയുണ്ടാകും. ആ ഒരു വാക്ക് നമ്മൾ പ്രാവശ്യം ഒന്ന് പഠിക്കാം. ദൃഷ്ടാന്തം. ഹബ്ബൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ധാന്യം. ഒയൂൻ എന്ന വാക്കിന് എന്താണ് നമ്മൾ അർത്ഥം പറഞ്ഞത്? അയിന്, ഒയൂൻ എന്ന് പറഞ്ഞാൽ അരുവികൾ, ഉറവകൾ. കണ്ണിനും അയിന് എന്ന വാക്ക് പറയും എന്ന് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഇവിടെ ഈ ആയത്തിൻ്റെ ആശയത്തിലേക്ക് കടന്നു ചെന്നാൽ, യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയോട് സംസാരിക്കുന്ന, ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ്റെ ചിന്തയോട് സംസാരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് സ്ഥാപിക്കാൻ ഉപയോഗിച്ച ദൃഷ്ടാന്തത്തെ, തെളിവിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. കൃഷി എന്ന് പറയുന്നത് മനുഷ്യന് വളരെക്കാലം പരിചയമുള്ള ഒരു മാർഗമാണ്, ഒരു ജീവിത രീതിയാണ്, ഒരു സംവിധാനമാണ്. ഏതു നാഗരിക ജീവിതത്തിൽ കഴിയുന്ന ആളായിരുന്നാലും, എത്ര നഗരവൽകൃത സമൂഹത്തിൽ ജീവിക്കുന്ന ആളായിരുന്നാലും, അയാൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഏതെങ്കിലും ഒരു കൃഷിയിടത്തിൽ മുളച്ചുണ്ടായി, വിളവെടുത്ത് പഴുത്തു പാകമായി, മൂത്തു പാകമായി, അത് വെന്ത് തൻ്റെ ഭക്ഷണപാത്രത്തിലെത്തുമ്പോൾ അതാണ് അവൻ, അതുകൊണ്ടാണ് അവൻ വിശപ്പടക്കുന്നത്. അതുകൊണ്ട് മഴയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ, ഒരു വിത്ത് മുളക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ, ഒരു ധാന്യം വിളയുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാതിരിക്കാൻ, ഒരു മരം കായ്ച്ച് പഴമുണ്ടായി പഴുത്തു പാകമാകുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാതിരിക്കാൻ ലോകത്തൊരു മനുഷ്യനും കഴിയില്ല. കാരണം കൃഷി ഒട്ടുമില്ലാത്ത, ഒട്ടും പരിചയമില്ലാത്ത ആളുകൾക്കുമുള്ള ഭക്ഷണം വരുന്നതൊരു കൃഷിയിൽ നിന്നാണ്. പൂർവികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യാവസായിക വിപ്ലവത്തിന് മുമ്പ് കൃഷി മാത്രം മനുഷ്യൻ്റെ ഉപജീവനമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. എന്നാണിപ്പോൾ വ്യവസായങ്ങൾ ഉണ്ടായത്? രണ്ടോ മൂന്നോ നൂറ്റാണ്ടിനപ്പുറം കൃഷി മാത്രമാണ് മനുഷ്യന് പരിചയമുള്ളത്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, ഏറ്റവും വേഗത്തിൽ മനുഷ്യനൊന്ന് ചിന്തിച്ചാൽ അറിയാനും മനസ്സിലാക്കാനും കഴിയാവുന്ന മനുഷ്യൻ്റെ ജീവിതഗന്ധിയായ ഒരു ഉദാഹരണം കൊണ്ടാണ്, ഒരു ദൃഷ്ടാന്തം കൊണ്ടാണ് അള്ളാഹു പരലോകത്തെ ഇവിടെ സ്ഥാപിക്കുന്നത്. എല്ലാവരും തങ്ങളുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണത്. തരിശായ ഭൂമി ഉണ്ടാകുന്നു വേനലിൽ. അത് കഴിഞ്ഞ് ഒരു മഴ പെയ്യുമ്പോൾ ആ തരിശുഭൂമിയിൽ വിത്തുകൾ മുളയ്ക്കുന്നു, സസ്യലതാദികൾ ഉണ്ടാകുന്നു അല്ലേ. ആ റബ്ബ് അതുപോലെ ഒന്നുമില്ലാത്ത, മണ്ണായിപ്പോയ മനുഷ്യനെ ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് നടക്കുക എന്നാണ് മനുഷ്യനെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. നോക്കൂ, പല വിത്തുകളും അവ എടുത്തു പരിശോധിച്ചാൽ, ഒരുപക്ഷെ ഒരു കല്ലുകൊണ്ട് അതിനെ അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചാൽ അത് പൊട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മളൊക്കെ ഈത്തപ്പഴം കഴിക്കുന്ന ആളുകളാണ്. ഈത്തപ്പഴം ധാരാളമായി കഴിക്കാറുണ്ട്. അതിൻ്റെ പോഷക ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. ഈത്തപ്പഴം കഴിക്കുന്ന ഏതെങ്കിലും ഒരാൾ എന്നെങ്കിലും ഒരു തവണ ഈത്തപ്പഴത്തിൻ്റെ കുരു കടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ശ്രമിക്കില്ല. ഒരു ശ്രമം പോലും നടത്തി നോക്കില്ല. കാരണം അറിയാം, ഒരിക്കലും അത് നടക്കൂല. എന്നാൽ ഈത്തപ്പഴക്കുരു മണ്ണിൽ കിടന്ന് മഴ പെയ്ത് വെള്ളമൊന്നു നനഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതിൻ്റെ ശക്തമായ പുറന്തോടിനെ പിളർത്തി ആ ഈത്തപ്പഴക്കുരുവിൻ്റെ മുകളിലുള്ള മൺപാളിയെ പിളർത്തി വിത്ത് പുറത്തു, മുള പുറത്തു വരികയാണ്. നമ്മുടെ ചെറിയ വിരൽ കൊണ്ട് അതൊന്ന് ഞെരടിയാൽ, ഒന്ന് പിടിച്ച് അതിനെ പൊട്ടിക്കാൻ ശ്രമിച്ചാൽ വളരെ വേഗത്തിൽ അത് പൊട്ടിപ്പോകും. നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞിൻ്റെ കാലൊന്ന് തട്ടിയാൽ വിത്ത് മുളച്ചു വരുന്ന അതിൻ്റെ മുള പൊട്ടിപ്പോകും. പക്ഷേ ആ മുള ഒരു വിത്തിൻ്റെ പുറന്തോടിനെ പിളർത്തിയാണ് പുറത്തു വരുന്നത്. ആ മുള മണ്ണിനെ തുരന്നാണ് പുറത്തു വരുന്നത്. ആരാണതിന് ശക്തി നൽകിയത്? ആ മുളയെ പുറത്തു കൊണ്ടുവരുന്ന അള്ളാഹു തന്നെ മണ്ണോട് ചേർന്ന മനുഷ്യനെ ഒരിക്കൽ കൂടി പുനഃസംഘടിപ്പിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് ആത്മാവിനെ നിക്ഷേപിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പരലോകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് പ്രധാനമായും അള്ളാഹു രണ്ടു ദൃഷ്ടാന്തങ്ങളാണ് പഠിപ്പിക്കാറുള്ളത്. അതിൽ ഒന്ന് ഇതാണ്, മഴയുടെ കൃഷിയുടെ അടയാളങ്ങൾ, ഉദാഹരണം. ഇവിടെ നോക്കൂ, 22 അധ്യായം സൂറത്തു ഹജ്ജിലെ 5-6 ആയത്തുകൾ പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടുന്ന, ഒന്ന് വായിച്ചു നോക്കേണ്ടുന്ന രണ്ട് ആയത്തുകളാണത്. 5 ആയത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്കിങ്ങനെ കാണാം. വതറൽ അർദ ഹാമിദതൻ ഫഇദാ അൻസൽന അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. തരിശായ ഭൂമിയെ നിനക്കു കാണാം. ഫഇദാ അൻസൽന അലൈഹൽ മാഅ, അതിൻ്റെ മേൽ അള്ളാഹു നാം മഴയൊന്ന് വർഷിപ്പിച്ചാൽ, ഇഹ്തസ്സത്, അതൊന്ന് ഇളകും. വറബത്, അതൊന്ന് വികസിക്കും. വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, കൗതുകമുള്ള ഇണകളിൽ നിന്ന് അത് ഉൽപ്പാദിപ്പിക്കും. തരിശായി കിടക്കുന്ന മണ്ണിൽ മഴ പെയ്താൽ അത് മുളച്ച് പച്ചപ്പുള്ളതായി തീരുകയാണ്. ദാലിക ബിഅന്നല്ലാഹു വൽ ഹഖ്, അല്ലാഹു അവൻ തന്നെയാണ് സത്യം. അന്നഹു യുഹ്യിൽ മൗത വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അവനെല്ലാറ്റിനും കഴിവുള്ളവനാകും. 35 അധ്യായം സൂറത്ത് ഫാത്തിറിലെ 9 ആയത്ത് നോക്കൂ. വല്ലാഹു അല്ലദീ അർസല റിയാഹ് ഫതുസീറു സഹാബം ഫസഖനാഹു ഇലാ ബലദിൻ മയ്യിതിൻ ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ. വല്ലാഹു അല്ലദീ, അല്ലാഹു അവനാകുന്നു, അർസല റിയാഹ, കാറ്റുകളെ അയച്ചവൻ. ഫതുസീറു സഹാബൻ, എന്നിട്ട് അവനാ കാറ്റുകൊണ്ട് മേഘങ്ങളെ ഇളക്കിവിടുന്നു. ഫസഖനാഹ്, ആ മേഘത്തെ നാം നയിച്ചു കൊണ്ടുപോകുന്നു. ഇലാ ബലദിൻ മയ്യിതിൻ, നിർജീവമായി കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലേക്ക്. ഫഅഹ്യൈനാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, എന്നിട്ട് നിർജീവതയ്ക്കു ശേഷം ആ ഭൂമിയെ മഴ വർഷിക്കുമ്പോൾ അള്ളാഹു ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുന്നു. കദാലിക നുശൂർ, തരിശുഭൂമിയിൽ വിത്തുമുളയ്ക്കുന്ന പച്ചപ്പുണ്ടാകുന്ന അത്ര പണി മാത്രമേ അള്ളാഹുവിന് മരിച്ചുപോയ മനുഷ്യരെ ജീവിപ്പിക്കാനുള്ളൂ. കദാലിക നുശൂർ, അപ്രകാരമാകുന്നു മനുഷ്യരെ അള്ളാഹു പുനർജീവിപ്പിക്കുന്നത്, ഒരുമിച്ച് കൂട്ടുന്നത്. അടുത്ത ഒരായത്ത് സൂറത്ത് ഖാഫിലെ ആയത്ത് നോക്കൂ. വനസ്സൽനാ മിനസ്സമാഇ മാഅ വനസ്സൽനാ മിനസ്സമാഇ മാഅം മുബാറക, വാനലോകത്ത് നിന്നു നാം അനുഗ്രഹീതമായ വെള്ളം വർഷിപ്പിക്കുന്നു, വെള്ളമിറക്കുന്നു. ഫഅംബത്നാ ബിഹി, ആ വെള്ളം കൊണ്ട് നാം ഉൽപ്പാദിപ്പിക്കുന്നു. ജന്നാത്തിൻ, തോട്ടങ്ങൾ. വഹബ്ബൽ ഹസീദ്, കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും. വന്നഖല ബാസിഖാത്തിൽ ലഹാ തുൽഉ നദീദ്, ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനകൾക്ക് പഴുത്തുപാകമായ വലിയ കുലകളുണ്ട്. റിസഖൽ ലിൽ ഇബാദ്, മനുഷ്യർക്കുള്ള ഉപജീവനമായിട്ടാണ് ഇതെല്ലാം നാം ഉണ്ടാക്കുന്നത്. വഅഹ്യൈനാ ബിഹി ബൽദതം മൈത, ആ മഴ കൊണ്ട്, വെള്ളം കൊണ്ട് മരിച്ചുകിടക്കുന്ന ഒരു ഭൂമിയെ നാം ജീവിപ്പിക്കുകയും ചെയ്യുന്നു. കദാലിക്കൽ ഖുറൂജ്, അപ്രകാരമാകുന്നു നിങ്ങളുടെ പുനരെഴുന്നേൽപ്പ്, ഒരിക്കൽ കൂടിയുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ഈ ആയത്തിലൂടെയും പഠിപ്പിക്കുന്നു. അതേ ആശയമാണ് സൂറത്തു യാസീനിലെ 33-34 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകമെന്ന യാഥാർത്ഥ്യത്തെ സ്ഥാപിക്കാൻ മനുഷ്യനുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന, മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ എപ്പോഴും കാണുന്ന ഒരു ദൃഷ്ടാന്തം മുന്നിൽ വെച്ചുകൊണ്ട് പരലോകത്തെ അള്ളാഹു സ്ഥാപിക്കുന്നത്. ഒരു തവണ കൂടി ആ ആയത്തുകളെ ഓതാം. ഒന്ന് ശ്രദ്ധിക്കുക, കൂടെ ഓതാൻ ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വആയതുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബ.
0: وأخرجنا منها حبا فمنه يأكلون.
1: അവർക്കുള്ള ദൃഷ്ടാന്തം നിർജീവമായ ഭൂമിയാകുന്നു. അതിനെ നാം പുനർജീവിപ്പിക്കുന്നു. അതിൽ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ആ ധാന്യങ്ങളിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു. വജ

0: ഓൻ. അങ്ങനെ ആ ഭൂമിയിൽ അവിടെ ഈത്തപ്പനയുടെയും മുന്തിരികളുടെയും തോട്ടങ്ങൾ നാം ഉണ്ടാക്കുകയും ചെയ്യുന്നു. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ആ ഭൂമിയിൽ അരുവികളെ നാം പൊട്ടിയൊഴുക്കുകയും ചെയ്യുന്നു. ഇത്രയും ആണ് ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കാനും അതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ وعلى آل محمد والحمد لله رب العالمين ألقى من
1: عثرات ഖുർആനിലെ സൂറത്തു യാസീനിലെ ആയത്തുകളാണ് ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ ബഹുമാന്യനായ നിഷാദ് സലഫി നമുക്കായി ക്ലാസ് എടുത്തത്. ഒരു നോട്ട്ബുക്കും പേനയുമായി ഈ പാഠഭാഗങ്ങൾ എഴുതിയെടുക്കുകയും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
2: ആത്മീയ ജ്ഞാനത്തിന്റെ ആദ്യ അറിവുകളുമായി ഈ മദ്രസ. മതത്തിന്റെ ആദ്യ പാഠങ്ങൾ ചെറുപ്രായത്തിൽ അറിഞ്ഞു തുടങ്ങണം. മദ്രസകൾ നിർവഹിക്കുന്ന ധർമ്മമതാണ്. പല കാരണങ്ങളാൽ ഈ പരിശീലനക്കളരി ലഭിക്കാതെ പോയവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന വ്യവസ്ഥാപിത സംരംഭം ഈ മദ്രസ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ
1: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 177 മുതൽ 286 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യാൻ പോകുന്നത്. പാരായണം ചെയ്യുന്നത് ജിദ്ദ ഹോളി മോസ്ക് ഇമാമു കൂടിയായ ഖാരി അഹമ്മദ് അലി അൽ അജ്മി.
2: أعوذ بالله من الشيطان الرجيم
3: ليس البر أن تولوا وجوهكم قبل المشرق والمغرب

0: തൻസീൽ. സൂറത്തുൽ ബക്കറയിലെ 177 മുതൽ 286 കൂടിയ വചനങ്ങളുടെ പാരായണമാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാരായണം ജിദ്ദ ഹോളി മോസ്ക് ഇമാമു കൂടിയായ ഖാരി അഹമ്മദ് അലി അൽ അജ്മി.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക,

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: അടുത്തതായി കിഡ്സ് ടൈം. ഖുർആൻ, അത് ചെറുപ്പം മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് കേൾക്കാനും പഠിക്കാനും പകർത്താനുമുള്ളതാണ്. കുട്ടികൾക്കായി പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന കിഡ്സ് ടൈമിൽ ഇന്ന് സൂറത്തുൽ മുസമ്മിലെ 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് തൊഹ അൽ ജുനൈദ്.

0: മഷാല്ലാ, നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം നൽകിയ കിഡ്സ് ഡേയുമാണ് നാം ഇപ്പോൾ കേട്ടത്. സൂറത്തു അൽ മുസമ്മിലിലെ 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് തഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിന്റെ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരു അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനം ഒന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിനു പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ അൽ മാഇദയിലെ 59 മുതൽ 68 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നു. ഹാഫിൽ ജാഫർ സലഫിയുടെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 35 ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിന്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു. തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാൻ അവസരമൊരുങ്ങുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ലോകപ്രശസ്ത ഖുർആൻ കാരിയും പണ്ഡിതനുമായിരുന്ന മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള. 1950 തുടക്കത്തിൽ സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച അദ്ദേഹം 2016 ഏപ്രിൽ 6 സൗദി അറേബ്യയിലെ മദീനയിൽ മരണപ്പെടുന്നത്. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസാനന്തരം മദീനയിലേക്ക് നീങ്ങിയ അദ്ദേഹം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദ പഠനവും ഡോക്ടറേറ്റും നേടി. 1990 മസ്ജിദ് നബവിയിലെ ഇമാമായി അദ്ദേഹം പ്രവേശിച്ചു. അല്പകാലം മസ്ജിദുൽ ഖുബായിലും അദ്ദേഹം ഇമാമായി സേവനമനുഷ്ഠിച്ചു.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ അവസാനിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ ബഖറയിലെ 1 മുതൽ 129 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ലോകപ്രശസ്ത ഖുർആൻ ഖാരി ആയിരുന്ന മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, എന്നെ കേൾക്കുന്നത് അത്തഹസീൻ. പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുകയാണ് അത്തഹസീൻ പരിപാടിയുടെ ധർമ്മം. ഇന്നത്തെ അത്തഹസീൻ പരിപാടിയിൽ സൂറത്തുൽ ഇൻസാൻ 21 മുതൽ 25 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചു വരുന്നത്. അമ്മ ജുസിലേതുപോലെ ഓരോ അക്ഷരമോ അല്ലെങ്കിൽ ഓരോ വാക്കുകളോ എടുത്തു പറയുന്നില്ല. പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് 29-ാമത്തെ ജുസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ ഉള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

അലിയഹും ഫിയാബു സുന്ദുസിൻ. ഇവിടെ ഫിയാബു എന്നതിലെ ഫാഇൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അലിയഹും സിയാബു സുന്ദുസിൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാവും, കാരണം ഫാഇൻ്റെ മഹ്റജ് അതിൻ്റെ ഉച്ചാരണം പൂർണ്ണമായിട്ടും മാറുന്നു. അപ്പോൾ ഫിയാബു സുന്ദുസിൻ, ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ശേഷം ഖുദ്റുൻ, ഇവിടെ സ്വാദിന് പുള്ളിട്ട ദോദാണ്. അപ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം, അല്ലാതെ അതിനെ സാധാരണ ഖുദ്ർ എന്ന് പറയരുത്. ഖുദ്റു വ ഇസ്തബ്റഖ്. ഇനി വ ഇസ്തബ്റഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും എടുത്തു കാണിക്കണം, കാരണം അത് ഖൽഖലയുടെ അക്ഷരമാണ്, ഖുതുബുജദ് എന്ന ഈ അഞ്ച് അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെ വ ഇസ്തബ്റഖ് എന്ന് പറയണം. വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ. വഹുല്ലു അസാവിറ, ഇവിടെ മദ് മുൻഫസ്സിലാണ്. മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നാൽ മദ് മുൻഫസ്സിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് അതിനെ നീട്ടേണ്ടത്. അസാവിറ മിൻ ഫിദ്ദത്തിൻ, ഫിദ്ദത്തിൻ വസഖാഹും. ഫിദ്ദത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദാദാണ് അതിൻ്റെ മഹ്റജ്. ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മഹ്റജ് അണപ്പല്ലുകളോട് ചേർന്ന് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്. വസഖാഹും വസഖാഹും, ഖാഫിനെ ഉച്ചരിക്കുമ്പോൾ വസഖാ ഖാ അല്പം കനപ്പിച്ച് ഉച്ചരിക്കണം. വസഖാഹും, അല്ലാതെ വസഖാഹും അല്ലെങ്കിലോ വസഖാഹും എന്നോ അല്ല ഉച്ചരിക്കേണ്ടത്. വസഖാഹും. റബ്ബുഹും ശറാബൻ തഹൂറ. ഷറാബൻ, ഷറാനെയും കനപ്പിച്ച് അഥവാ തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ഷറാബൻ തഹൂറ. ത്വവും ഖനമുള്ള അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്. അപ്പോൾ അതോടൊപ്പം വരുന്ന ഗുന്ന, ഇഖ്ഫാം ബിഗുന്നയാണ്, അതിനെയും കനപ്പിച്ച് പറയണം.

ഇന്നഹാദ കാന ലകും ജസാഅൻ. അവിടെ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. വകാന സഅയുകും മഷ്കൂറ, സഅയുകും മഷ്കൂറ. മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗാ മുതമാസിലൈനി സഗീർ. ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് നന്നായിട്ട് ശദ്ദ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിക്കലോടുകൂടെ വായിക്കണം. അപ്പോൾ വകാന സഅയുകും മഷ്കൂറ.

0: إنا نحن نزلنا عليك القرآن. ഇവിടെ ഖുർആന എന്ന പദത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണത്, എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണത് ഖുർആൻ. നമ്മൾ പലപ്പോഴും ഖുർആൻ ഖുർആൻ എന്നാണ് പറയുക. അപ്പോൾ ഖുർആന ഖുർആന, ഖാഫിൻ്റെ ഉച്ചാരണമെങ്കിലും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അതൊരിക്കലും കാഫിനെ കൊണ്ട് പറയരുത്. തൻസീല, അവിടെ ഇഖ്ഫാവും ബിഗുന്ന.
1: إنا نحن نزلنا عليك القرآن تنزيلا فاصبر لحكم ربك ولا تطع منهم آثما أو كفورا.
0: ഇവിടെ ഫസ്ബിർ ലിഹുക്മി, അധികം ആളുകളും ഫസ്ബിർ ലിഹുക്മി എന്നായിരിക്കും പറയുക. റായിനെ കനപ്പിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. ഫസ്ബിർ, റായിന് തർക്കീക്കാണ്, അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം ഫസ്ബിർ. അതോടൊപ്പം സ്വാദിൻ്റെ ഉച്ചാരണവും, അതിനെ സീൻ ഫസ്ബിർ ഫസ്ബിർ അല്ലെങ്കിൽ ഫസ്ബിർ എന്ന് പറയരുത്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, ലിഹുക്മി റബ്ബിക, കാഫിനെ കൽക്കല ചെയ്യരുത്. ലിഹുക്മി ലിഹുക്മി റബ്ബിക വലാ തുതിഉ മിൻഹും, തുതിഉ എന്നുള്ള പദമൊക്കെ ശരിക്കും പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സാധാരണ പോലെ തുതിഉ എന്നാവും. ഒന്നാമത്തതും ത, രണ്ടാമത്തതും ത, ഈ രൂപത്തിലാവും. ശരിക്കും രണ്ടാമത്തത് ത ആണ്. അങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം വരികയുള്ളൂ. അപ്പോൾ വലാ തുതിഉ ഇങ്ങനെ തന്നെ പറയണം. മിൻഹും ആഥിമൻ ഔ കഫൂറ, ആഥിമൻ ഇതുപോലെ സാഇനയും സീനാക്കിക്കൊണ്ട് വായിക്കരുത്, അതൊക്കെ വലിയ വലിയ തെറ്റുകളായിട്ട് വരും. അപ്പോൾ
1: ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഉ മിൻഹും ആഥിമൻ ഔ കഫൂറ.
0: ഇനി 25-ാമത്തെ ആയത്തിൽ
1: വദ്കുർ ഇസ്മ റബ്ബിക ബുക്രതൻ വഅസീല.
0: വദ്കുരിസ്മ റബ്ബിക്, ഇവിടെ വദ്കുരിസ്മ കൂട്ടി ഓതുമ്പോൾ വദ്കുരിസ്മ, ഇല്ലെങ്കിലോ വദ്കുർ ഇസ്മ. അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയില്ല, വഖഫ് ചെയ്താൽ വദ്കുർ എന്നാണ് പറയുന്നത്. പിന്നെ ഇസ്മ, ഒരിക്കലും അവിടെ വദ്കുർ ഇസ്മ എന്ന് പറയരുത്, വദ്കുരിസ്മ വദ്കുരിസ്മ എന്നാണ് പറയേണ്ടത്. റബ്ബിക ബുക്റതൻ, കാഫിനെ കലകല ചെയ്യാതെയാണ് വായിക്കേണ്ടത്. ബുക്റതൻ ബുക്റതൻ എന്ന് പറയാൻ പാടില്ല.
1: വഅസീല ബുക്റതൻ വഅസീല,
0: ഇദ്ഗാം നാഖിസ്, ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നു.

0: സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ വളരെ കൃത്യതയും ഭംഗിയും യഥാർത്ഥ മഹ്റജിൽ നിന്നുമുള്ള ഒരു ഉച്ചാരണം ഒക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിള് അബ്ദുൽ ഷുക്കൂർ.
2: أعوذ بالله من الشيطان الرجيم.

حفظ حكم بين العباد. وقال الذين في النار لخزنة جهنم ادعوا ربكم

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന, വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ 36 അധ്യായം സൂറത്തു യാസീനിനെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ 41-42 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കഴിഞ്ഞ കുറേ ആയത്തുകളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, എല്ലാവരും നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടുന്ന ഒരു രംഗമുണ്ടാകും. അള്ളാഹു എങ്ങനെയാണ് മനുഷ്യനെ അവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക? അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിനുള്ള തെളിവുകൾ എന്തെല്ലാമാണ്? ഇത് രണ്ടും പല തവണ പല ക്ലാസുകളിലും സൂചിപ്പിച്ചിരുന്നതുപോലെ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാവുന്ന ലളിതമായ ദൃഷ്ടാന്തങ്ങളിലൂടെ തെളിവുകളിലൂടെ കോടാനക്കോടി രൂപ ചെലവഴിച്ച് വർഷങ്ങൾ സമയമെടുത്ത് മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും കായികവും ആരോഗ്യപരവുമായ മറ്റു പല അധ്വാനങ്ങളുമൊന്നുമില്ലാതെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്ന ചില തെളിവുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ നിരത്തിവെക്കുന്നത്. വ ആയതുല്ലഹും, അവർക്കുള്ള തെളിവ്. വ ആയതുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. വ ആയതുല്ലഹും, അവർക്കുള്ള തെളിവ് എന്നു പറഞ്ഞ ആദ്യം ഭൂമിയെ അള്ളാഹു പരിചയപ്പെടുത്തി. വ ആയതുല്ലഹുമുല്ലൈൽ, രാത്രി ഒരു ദൃഷ്ടാന്തമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. സൂര്യ ചന്ദ്രാദികൾ ദൃഷ്ടാന്തങ്ങളാണെന്ന് അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നു. രാപ്പകലുകളിൽ അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിനുള്ള തെളിവുകളുണ്ടെന്നും പരലോകം സാധ്യമാണ് എന്നത് മനുഷ്യന് മനസ്സിലാക്കാൻ ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ സാധിക്കുമെന്നും അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മറ്റൊരു ദൃഷ്ടാന്തത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കിവിടെ പരിചയപ്പെടുത്തി തരികയാണ്. അതിൻ്റെ അർത്ഥ ആശയ തലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ആയത്തിൻ്റെ പാരായണ മര്യാദകളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം, ശ്രദ്ധിക്കുക. വ ആയതുല്ലഹും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അറബി വായിക്കുമ്പോൾ തൻവീനു കൊടുത്താൽ, ശ്രോതാക്കളുടെ കയ്യിൽ ഖുർആനുണ്ടെങ്കിൽ ഫോണിലോ മറ്റൊക്കെ നോക്കാൻ കഴിയുമെങ്കിൽ 443-ാമത്തെ പേജ്, 36-ാമത്തെ സൂറത്ത് യാസീനിലെ 41-ാമത്തെ ആയത്താണ് ചർച്ച ചെയ്യുന്നത്. ആയത്തുൻ, പേനയെടുത്ത് പേപ്പറും കയ്യിലെടുത്തിരിക്കുന്ന ശ്രോതാക്കളുണ്ടാകും, അവരതൊന്ന് എഴുതി നോക്കിയാൽ എങ്ങനെ വായിക്കാം? വ ആയത്തുൻ എന്ന ഒരു ഉച്ചാരണം തൻവീനിന് അവസാനത്തിലുണ്ടാകും. രണ്ട് ലൊമ്മ്, രണ്ട് ഫതഹ്, രണ്ട് കസ്ർ ഒരുമിച്ചിടുന്നതിനെയാണല്ലോ നമ്മൾ തൻവീൻ എന്ന് പറയുന്നത്. കലമുൻ, കലമൻ, കലമിൻ എന്ന ഒരു ഉച്ചാരണം അതിൽ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ആയത്തുൻ എന്നതിന് ശേഷം ലാമാണ് വരുന്നത്, ലഹും എന്നതിലെ ലാം. തൻവീനിന് ശേഷം ലാമു വന്നാൽ എങ്ങനെ പാരായണം ചെയ്യണം? അതിനൊരു നിയമമുണ്ട്. ആ നിയമമനുസരിച്ചാണ് നമ്മൾ ഓതേണ്ടത്. വ ആയതുല്ലഹും, അങ്ങനെയാണ് ഓതേണ്ടത്. വ ആയതുല്ലഹും, എന്താണിവിടെ സംഭവിച്ചത്? ആയത്തുൻ എന്നതിലെ ആ നൂന്, ഉച്ചാരണത്തിൽ വരുന്ന നൂന് ലാമിൽ അലിഞ്ഞു ചേർന്നാണ് വായന നടക്കുന്നത്, പാരായണം നടക്കുന്നത്. ആയത്തുൻ ലഹും എന്നല്ല, മറിച്ച് വ ആയതുല്ലഹും ഒന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് പിന്നീട് എല്ലാ ഭാഗത്തും ശ്രദ്ധിക്കാൻ പറ്റും. വ ആയതുല്ലഹും, വ ആയതുല്ലഹും അന്നാ ഹമൽനാ,
ഈ രൂപത്തിലാണ് അത് പാരായണം ചെയ്യേണ്ടത്. അന്ന എന്ന് പറയുന്നിടത്ത് ശുദ്ധുള്ള നൂനാണ് മണിച്ചോദനം എന്നത് നമുക്കൊക്കെ അറിയാം. എങ്ങനെയാണ് മണിച്ചോദ്? അന്ന ഹമൽന ഇതല്ല. എന്നതാണ് അറബിയിലുള്ള വാക്ക്. ര എന്ന വാക്ക് അറബിയിൽ സാധാരണഗതിയിലില്ല. എന്നാൽ റി എന്ന ഉച്ചാരണമില്ല. റാന് ഫതഹ് കൊടുത്താൽ റാ എന്ന് വായിക്കും. റാന്റെ മുകളിൽ വരയിട്ടാൽ ഫതഹ് കൊടുത്താൽ റാ എന്ന് വായിക്കും. താഴെയാണ് വരയിടുന്നതെങ്കിലോ, കസ്റാണ് കൊടുക്കുന്നതെങ്കിലോ, റി എന്നല്ല വായിക്കുക, രി എന്നാണ് വായിക്കേണ്ടത്. റി എന്ന ഉച്ചാരണമില്ല, രി എന്നാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ദുര്രിയതഹും ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, ഇതാണ് ആ ആയത്തിൻ്റെ പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി, വഖലഖ്

അവിടെയും ആ രണ്ട് മീമുകൾ ഒരുമിച്ച് വരുന്നിടത്തും സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വരുന്നിടത്തും എങ്ങനെയാണ് ഓതുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ കൂടെ ഒന്ന് ഓതി നോക്കിയാൽ നന്നായിരിക്കും. വഹാല

0: അതിൻ്റെ അർത്ഥം നോക്കാം. വ ആയത്തുൻ, ആയത്തുൻ എന്ന വാക്ക് ഖുർആനിൽ ആയത്ത് എന്ന് ആയ എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഖുർആനിലെ ഒരു വാചകം, ഒരു വചനം, അതിന് ആയത്ത് എന്ന് പറയാറുണ്ട്. എന്നാൽ തെളിവ്, ദൃഷ്ടാന്തം എന്നതാണ് അതിൻ്റെ അർത്ഥം. വ ആയത്തുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. ആർക്കുള്ള ദൃഷ്ടാന്തം? മുഴുവൻ മനുഷ്യർക്കുമുള്ള ദൃഷ്ടാന്തം. എല്ലാ ആളുകളെയും അള്ളാഹുവിൻ്റെ പരലോകത്ത് അവൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടും. അതിനുള്ള തെളിവ്, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, അവനാണ് സൃഷ്ടാവ്, അങ്ങനെ ഒരു സൃഷ്ടാവ് ശക്തിയുണ്ട് എന്നതിനുള്ള തെളിവ് എന്താണ്? അന്ന ഹമൽന, ഹമല എന്ന് പറഞ്ഞാൽ ചുമക്കുക, വഹിക്കുക എന്നൊക്കെയാണ്. അന്ന, തീർച്ചയായും നാം, ഹമൽന, അവരെ ചുമന്നു, അവരെ വഹിച്ചു. ദുര്യത്തഹും, ആരെ? അവരുടെ സന്തതികളെ. ഫിൽ ഫുൽക്കി, ഫുൽക്ക് എന്ന് പറഞ്ഞാൽ കപ്പൽ. അൽ മഷ്ഹൂൻ, ഭാരമേറിയ, ചരക്കുകൾ നിറച്ച അല്ലെങ്കിൽ ഭാരമേറിയ കപ്പലിൽ നാം അവരുടെ സന്തതികളെ വഹിക്കുകയുണ്ടായി, ചുമക്കുകയുണ്ടായി. എന്താണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്? സൂര്യചന്ദ്രാദികളെപ്പോലെ, രാപ്പകലുകളെപ്പോലെ, ആകാശഭൂമികളെപ്പോലെ, സസ്യലതാദികളെപ്പോലെ, നമ്മുടെ ചുറ്റും കാണുന്ന കോടാനക്കോടി സൃഷ്ടി ചരാചരങ്ങളെപ്പോലെ, വലിയ ഒരു ദൃഷ്ടാന്തമാണ് മനുഷ്യന് അള്ളാഹു നൽകിയ വാഹനങ്ങൾ, മനുഷ്യന് അള്ളാഹു കാണിച്ചു കൊടുത്ത വഴികൾ. ഇതൊക്കെ റബ്ബിൻ്റെ വലിയ ദൃഷ്ടാന്തമായി വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. വഴികളെ തന്നെ, മലമ്പാതകൾ റബ്ബിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തമായി അള്ളാഹു സൂറത്തു ഫാത്തിറിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ അള്ളാഹു നമുക്ക് ഒരുക്കി തന്ന വാഹനങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടി വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. വ ആയതുൻ, ദൃഷ്ടാന്തം. ലഹും, അവർക്ക്. എഴുതിയെടുക്കുന്നവർ ശ്രദ്ധയോടെ എഴുതിയെടുക്കുക. വ ആയതുൻ, ദൃഷ്ടാന്തം. ലഹും, അവർക്ക്. അന്നാ, തീർച്ചയായും നാം. ഹമൽന, അവരെ വഹിച്ചു, അവരെ ചുമന്നു. ആരെ? ഹമൽന, നാം ചുമന്നു, നാം വഹിച്ചു. ദുര്രീയത്തഹും, അവരുടെ സന്തതികളെ. ഇവിടെ ഈ വാക്കിനെ അള്ളാഹു മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് ആബാഉഹും, അവരുടെ മുൻഗാമികളെയും. വ അബ്നാഉഹും, അവരുടെ സന്താനങ്ങളെയും. അഥവാ ബനു ആദം, അതാണ് ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു. മുഴുവൻ മനുഷ്യ സമൂഹത്തെയും അവർക്ക് യാത്ര ചെയ്യാൻ അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഫിൽ ഫുൽക്ക്, എവിടെയാണ് അള്ളാഹു അവരെ ചുമന്നത്? കപ്പലുകളിലാണ്. അൽ മഷ്ഹൂൻ, ഭാരമേറിയ കപ്പലുകളിൽ. സൂറത്ത് ഇസ്രായിലെ ആയത്ത് നമുക്ക് സുപരിചിതമാണ്. വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും അവർക്കു നാം, അവരെ നാം വഹിക്കുകയും ചെയ്തു. അവർക്ക് നാം വാഹനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിലെ വാഹനത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്, വലിയ അത്ഭുതമാണ്. ഒരു തീരത്തു നിന്ന് മറ്റൊരു തീരത്തേക്ക്, ഒരു തുറമുഖത്തു നിന്ന് മറ്റൊരു തുറമുഖത്തേക്ക്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക്, അലയടിച്ചുയരുന്ന തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് കടന്നു പോകുന്നത് ചെറിയ വഞ്ചികളും തോണികളും ബോട്ടുകളും മാത്രമല്ല, വലിയ കപ്പലുകളാണ്. വലിയ കപ്പലുകളിൽ മനുഷ്യൻ സഞ്ചരിക്കുന്നു. എത്രയുണ്ട്? എത്ര കാലമായി യാത്ര ആരംഭിച്ച്? വൻകരകളെ തമ്മിൽ ബന്ധിപ്പിച്ചതെങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല? വിവിധ രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും ഭാഷകളെയും തമ്മിൽ എങ്ങനെയാണ് അള്ളാഹു ബന്ധിപ്പിച്ചത്? വിവിധ ഭൂപ്രദേശങ്ങളിലുള്ള മനുഷ്യരെ അള്ളാഹു എങ്ങനെയാണ് ബന്ധിപ്പിച്ചത്? കപ്പലുകളാണ്. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പായക്കപ്പലുകളുടെ പായകളെ ക്രമീകരിച്ച് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വഴിയടയാളമായി സ്വീകരിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആരംഭിച്ച യാത്രകൾ, എന്തൊരത്ഭുതമാണത്! എത്ര വലിയ ഭാരമാണ്! വലിയ ഭാരം ചുമന്നുകൊണ്ട്, നൂറുകണക്കിന് യാത്രക്കാരെ ചുമന്നുകൊണ്ട്, ടൺ കണക്കിന് ഈത്തപ്പഴവും ഗോതമ്പും മരിയും മറ്റു വസ്തുക്കളുമൊക്കെ ചുമന്നുകൊണ്ട് കപ്പലുകൾ യാത്ര പോകുന്നു. ഒരു മഹാത്ഭുതമാണ് ദിവസങ്ങളെടുത്തുള്ള യാത്ര. വെള്ളത്തിൽ ഒരു ചെറിയ കല്ലിട്ടാൽ അതിൻ്റെ ആഴങ്ങളിലേക്കത് ആണ്ടുപോകും. പക്ഷേ വലിയ കപ്പലുകൾ, പർവ്വത സമാനമായ മലയോളം വരുന്ന, കുന്നോളം വരുന്ന കപ്പലുകൾ താഴാതെ വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്നു. എവിടെ നിന്നാണ് അതിനാവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത്? കാറ്റിൽ നിന്നാണ്, അള്ളാഹു അയക്കുന്ന കാറ്റിൽ നിന്ന്. അതൊരു അത്ഭുതം തന്നെയാണ്. മനുഷ്യരെ, നിങ്ങൾ സഞ്ചരിക്കുന്ന ഈ കപ്പലുകളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങളെ അള്ളാഹു, ആ കപ്പലുകളെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നവൻ, ആ കപ്പലുകൾ സഞ്ചരിക്കാൻ ആവശ്യമായ വായു കാറ്റിനെ അയച്ചു തന്നവൻ, ആ കപ്പലിനെ വെള്ളത്തിൽ താഴാതെ പിടിച്ചു നിർത്തുന്നവൻ, നിങ്ങളെ ഒരിക്കൽ കൂടി പരലോകത്ത് അവൻ്റെ കോടതിയിൽ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അന്നത്തെ കപ്പൽ മാത്രമാണോ? അല്ല, അതിനുശേഷമുള്ള ഇന്നേവരെ നിങ്ങൾ നോക്കി, അന്ന് കാറ്റായിരുന്നു ഊർജമെങ്കിൽ പിന്നീട് എഞ്ചിനുകൾ കണ്ടെത്തി, യന്ത്രവൽകൃത കപ്പലുകളുണ്ടായി, യുദ്ധക്കപ്പലുകളുണ്ടായി, കപ്പലുകളുടെ വലുപ്പം കൂടിക്കൂടി വന്നു അല്ലേ. അനേകം യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്യാനും അവയ്ക്ക് പറന്നുയരാൻ ആവശ്യമായ റൺവേകൾ സംവിധാനിച്ച വലിയ കപ്പലുകളുണ്ടായി. ഒരു കണ്ടെയ്നറിൽ കൊള്ളാവുന്ന ചരക്കുകളുടെ, വസ്തുക്കളുടെ ഭാരം എത്രയായിരിക്കും? 10-15 ടൺ ഭാരമുള്ള കണ്ടെയ്നറുകൾ. അങ്ങനത്തെ 100, 500, 1000 കണ്ടെയ്നറുകൾ സ്ഥാപിച്ച ചരക്കു കപ്പലുകൾ മൈലുകൾ താണ്ടി കിലോമീറ്ററുകൾ വെള്ളത്തിലൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ ഒരു തീരത്തു നിന്ന് മറ്റൊരു തീരത്തേക്ക് പോവുകയാണ്. ഒരു തുറമുഖത്തു നിന്ന് മറ്റൊരു തുറമുഖത്തേക്ക് യാത്ര പോവുകയാണ്. അവ വെള്ളത്തിലേക്ക് കണ്ടുപോകുന്നില്ല. എത്ര ഒരു സൗകര്യമാണ് മനുഷ്യന്! ഇതര രാജ്യങ്ങളിൽ നിന്ന് പഴങ്ങളും ഭക്ഷ്യവസ്തുക്കളും മറ്റു യന്ത്രസാമഗ്രികളും മറ്റു മനുഷ്യൻ്റെ ഉപയോഗ വസ്തുക്കളുമൊക്കെ കൊണ്ടുവരാൻ എങ്ങനെയാണ് ഇതില്ലായിരുന്നുവെങ്കിൽ മനുഷ്യന് സാധിക്കുക? ഒരേ സമയം ഒറ്റക്കപ്പലുകളിൽ ആയിരക്കണക്കിന് യാത്രക്കാരും ലക്ഷോപലക്ഷം കിലോഗ്രാം വസ്തുക്കളും വഹിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ യാത്ര പോകുന്നത്. വആയതുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. അന്ന ഹമൽനാ ദുരിയതഹും, മനുഷ്യരെ നാം വഹിച്ചു. ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, ഭാരമേറിയ കപ്പലുകളിൽ, വലിയ കപ്പലുകളിൽ മനുഷ്യനെ നാം വഹിച്ചിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ, കപ്പലുകൾ മാത്രമാണോ അള്ളാഹുവിൻ്റെ പിന്നെ ഈ ദൃഷ്ടാന്തമെന്ന് പറയുന്നത്? അല്ല. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യമെന്താണ്? അതിലെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ആ ആയത്തിൻ്റെ ഓരോ വാക്കിൻ്റെയും അർത്ഥമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പലതും നമുക്കറിയാവുന്ന സുപരിചിതമായ വാക്കുകളാണ്. വഖലഖ്ന, ഖലഖ, യഖ്ലുഖ്, ഖാലിഖ്, മഖ്ലൂഖ് അല്ലേ? സുപരിചിതമായൊരു വാക്കാണ്. എന്താ ഖാലിഖ് എന്ന് പറഞ്ഞാൽ? അബ്ദുൽ ഖാലിഖ് നമ്മൾ പേരിടാറുണ്ട്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്. ഖലഖ, സൃഷ്ടിച്ചു. ഖലഖ്ന, അള്ളാഹു പറയാണ് നാം സൃഷ്ടിച്ചു. ലഹും, ഇതിന് മുമ്പത്തെ ആയത്തിലും രണ്ടാമത്തെ വാക്ക് ലഹും എന്നായിരുന്നു. എന്താ ലഹും എന്ന് പറഞ്ഞാൽ അർത്ഥം? അവർക്ക്, അവർക്ക് നാം സൃഷ്ടിച്ചു. മിം മിസ്ലിഹി, അതുപോലെയുള്ളത്. ഏതുപോലെയുള്ളത്? മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് കപ്പലിനെക്കുറിച്ചാണ്. ആ കപ്പൽ മാത്രമല്ല, ആ കപ്പൽ പോലെയുള്ള മറ്റു പലതിനെയും നാം സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? മായർ കബു, അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന. റക്കിബയർ കബു എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ കയറുക, യാത്ര പോവുക എന്നൊക്കെയുള്ള ഒരർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. വ ഖലഖ്ന, നാം സൃഷ്ടിച്ചിരിക്കുന്നു. എഴുതിയെടുക്കുന്നവർ ശ്രദ്ധിച്ചെഴുതിയെടുക്കുക. വ ഖലഖ്ന, നാം സൃഷ്ടിച്ചിരിക്കുന്നു. ലഹും, അവർക്ക് വേണ്ടി. മിം മിസ്ലിഹി, അതുപോലെയുള്ള. മായർക്കബൂൻ, അവർ യാത്ര ചെയ്യുന്ന മറ്റു പലതിനെയും. കപ്പൽ മാത്രമല്ല, കപ്പലല്ലാതെയും മനുഷ്യന് യാത്ര ചെയ്യുന്ന, യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്. ഒട്ടകങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. കഴുതകളെയും, കോവർ കഴുതകളെയും, കുതിരകളെയും മനുഷ്യൻ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നീട് മറ്റു പല കാലികളെയും, അല്ലെ, മാടുവർഗത്തിൽപ്പെട്ട കാലികളെയും, അവയ്ക്ക് പിന്നെ ചക്രം കണ്ടെത്തിയ ചക്രമുള്ള വാഹനങ്ങൾ ഘടിപ്പിച്ച് അവ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന കാളവണ്ടികളും പോത്തുവണ്ടികളും ഉണ്ടായിരുന്നു, കുതിരവണ്ടികളുണ്ടായിരുന്നു. അത് വികസിച്ച് ഷെയ്ഖ് സഅദി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് പോലെ വായുവിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, കടലിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, അല്ലേ, പല യുദ്ധോപകരണങ്ങളും കടലിലൂടെ വെള്ളത്തിലൂടെ സഞ്ചരിച്ച് ടാങ്കറുകൾ അവ കരയിലെത്തിയാൽ കരയിലൂടെ കടന്നു പോകുന്നു. അങ്ങനത്തെ വാഹനങ്ങളുണ്ട്, കരയിലും കടലിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളുണ്ട്. അതും മനുഷ്യനിന്ന് ഉപയോഗിക്കുന്നു. എല്ലാം അതിനുള്ള ബുദ്ധി നൽകിയത് അള്ളാഹുവാണ്. എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയത് റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. അല്ലേ, എന്തൊരത്ഭുതമാണ്! എങ്ങനെയാണ് വായുവിലൂടെ ഇത് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്? എത്ര വേഗത്തിൽ, അതിവേഗതയിൽ, ശബ്ദവേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവ, വായുവിലൂടെ സഞ്ചരിക്കുന്നവ, ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, ഒരു ഭൂപ്രദേശത്തുനിന്ന് മറ്റൊരു ഭൂപ്രദേശത്തേക്ക്, ഭൂമിയിൽ നിന്ന് ബഹിരാകാശങ്ങളിലേക്ക്, ഭൂമിയിൽ നിന്ന് ഇതര ഉപഗ്രഹങ്ങളിലേക്കും ഗ്രഹങ്ങളിലേക്കും മനുഷ്യൻ യാത്ര നടത്താൻ ശ്രമിക്കുന്നു. അതിനൊക്കെ ആവശ്യമായ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ മനുഷ്യൻ സംവിധാനിച്ചിട്ടുണ്ട്. അല്ലേ, റബ്ബ് സുബ്ഹാനഹു വതആല ഈ ഭൂമി ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാത്ഭുതങ്ങളാണ്. അതിനാവശ്യമായ സൃഷ്ടിപരമായ ബുദ്ധിപരമായ കഴിവും ശേഷിയും നൽകിയ അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര മഹാനും കഴിവുള്ളവനും ശ്രേഷ്ഠനുമാണ്. അപ്പോൾ പല വിധത്തിലുള്ള വാഹനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമുക്കു വേണ്ടി ഒരുക്കിത്തന്നു എന്നത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാകുന്നു. അത് കടലിലൂടെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവയുണ്ട്, കരയിലൂടെ സഞ്ചരിക്കുന്നവയുണ്ട്, വായുവിലൂടെ സഞ്ചരിക്കുന്നവയുണ്ട്, കാലികളായിട്ടുണ്ട്, കാറ്റിൻ്റെ ഊർജം സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവ ഉണ്ടായിരുന്നു, മറ്റു യന്ത്രവൽകൃത സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള കരയിലും കടലിലുമായിട്ടുള്ള ധാരാളക്കണക്കിന് സഞ്ചാര സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെല്ലാം ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യനൊരു ദൃഷ്ടാന്തമുണ്ട്. മനുഷ്യ, നിനക്ക് ഇങ്ങനെയൊക്കെ കഴിയുമെങ്കിൽ, അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ബുദ്ധിയും സവിശേഷമായ കഴിവും നിനക്കു നൽകിയിട്ടുണ്ട് എങ്കിൽ, നിന്നെ സൃഷ്ടിച്ച നാഥൻ അവന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിയും. നിന്നെ ഉണ്ടാക്കിയ, നിന്നെ പടച്ച, നിന്നെ സംവിധാനിച്ച സൃഷ്ടാവ്, ആ സൃഷ്ടാവിന് യഥാർത്ഥത്തിൽ പരലോകത്ത് ഒരിക്കൽ കൂടി അവൻ്റെ മുന്നിൽ നിന്നെ ഒരുമിച്ച് കൂട്ടാൻ, നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും. സുഹൃത്തുക്കളെ, രണ്ട് ചെറിയ ആയത്തുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ ദിവസത്തെ ഈ അരമണിക്കൂർ നമ്മൾ ശ്രദ്ധിക്കുന്നതോടുകൂടി ആ രണ്ട് ആയത്തുകളുടെ ആശയം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കണം. നമുക്കത് മനസ്സിലാവണം, നമ്മുടെ മനസ്സിലുണ്ടാവണം. വ ആയത്തുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. ഹമൽന, നാം അവരെ വഹിച്ചിരിക്കുന്നു, ചുമന്നിരിക്കുന്നു. ആരെ? ദുര്രിയത്തഹും, അവരുടെ സന്തതികളെ. നമ്മൾ നേരത്തെ അതിനെ വിശദീകരിച്ചു. മനുഷ്യ സമൂഹത്തെ മുഴുവൻ നാം വഹിച്ചു. ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, ഭാരമേറിയ കപ്പലുകളിൽ, അഥവാ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വെള്ളത്തിലൂടെ ഭാരമേറിയ കപ്പലുകളിലൂടെ യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്. വഖലഖന, നാം സൃഷ്ടിച്ചിരിക്കുന്നു. ലഹും, അവർക്ക് വേണ്ടി. മിമ്മിസ്ലിഹി, അതുപോലെയുള്ളതും, കപ്പൽ പോലെയുള്ള, മായർക്കബൂൻ, അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റുള്ളതും, കപ്പലുകൾ പോലെ അവർ സഞ്ചരിക്കുന്ന മറ്റു പലതിനെയും നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഈ രണ്ടായത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. ആ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ട് പരലോകത്തെയോർത്ത്, റബ്ബിനെ ഓർത്ത്, അവൻ്റെ സൃഷ്ടി മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ വച്ചിരുന്നു. അതിൻ്റെ ആൻസർ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകും. ആകാശത്തുള്ള എത്ര ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അമാനി മൗലവി തൻ്റെ തഫ്സീറിൽ എണ്ണമിട്ട് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ പരിശോധിച്ചതുപോലെ അത് നാല് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ് ആ ഭാഗത്ത് വശംസു തജ്രി എന്ന് തുടങ്ങുന്ന ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ മർഹൂം അമാനി മൗലവി തൻ്റെ തഫ്സീറിൽ നാല് ദൃഷ്ടാന്തങ്ങൾ, ആകാശത്തു നിന്നുള്ള നാല് ദൃഷ്ടാന്തങ്ങൾ എന്ന് എടുത്തു പറഞ്ഞത്. ഈ ആഴ്ചയിൽ ഒന്ന് പരിശോധിക്കാൻ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. വ ആയത്തുല്ലഹും എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആയത്തുകൾ സൂറത്തു യാസീനിൽ ഇതുവരെ? 42-ാമത്തെ ആയത്താണ് നമ്മൾ അവസാനം പറഞ്ഞത്. വ ആയത്തുല്ലഹും എന്നതിൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആയത്തുകൾ ആരംഭിക്കുന്നുണ്ട് എന്നൊന്ന് പരിശോധിക്കൂ. എത്ര ആയത്തുകൾ സൂറത്ത് യാസീനിലെ 42 വരെ, എത്ര ആയത്തുകൾ വ ആയത്തുല്ലഹും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നുണ്ട്? അതൊന്ന് പരിശോധിക്കുക. ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്കതിൻ്റെ ആൻസർ ചർച്ച ചെയ്യാം. അതിനു മുമ്പ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു തവണ കൂടി ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. കഴിയുമെങ്കിൽ എൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓതാൻ ശ്രമിക്കുക, അത് ഹിഫ്ലാക്കാൻ പരിശ്രമിക്കുക. അതോടൊപ്പം നല്ല ഒരു ഖാരിഇൻ്റെ ഖിറാഅത്ത് വെച്ച് ഇതൊന്ന് കേൾക്കുകയും ചെയ്യുക. ആ ആയത്തുകൾ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നൊന്ന് അങ്ങനെയൊന്ന് ശ്രമിക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വആയതുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ വഖലഖ്നാ ലഹും മിം മിസ്ലിഹി മാ യർകബൂൻ. അല്ലാഹു വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ കേട്ടുകഴിഞ്ഞത് ഹൃദയവസന്തം, സൂറത്തു യാസീനിലെ 41-42 വചനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
2: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റോഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസ്. വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനീയങ്ങൾ ലളിതമായി കുട്ടികൾക്ക് പഠിക്കാൻ സഹായകമാകുന്ന ഖുർആൻ ടെലിക്യൂസിൽ ഹാഫിദ് ജാഫർ സലഫി നേതൃത്വം നൽകുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, പതിവ് പോലെ കൂട്ടുകാർ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ടെലിക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടെലിക്വിസിൽ ആദ്യമായി നമ്മോടൊപ്പം ചേരുന്ന കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ ആരാണെന്ന് നമുക്കെല്ലാവർക്കും ശ്രദ്ധിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും
5: വറഹ്മത്തുള്ള.
4: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. സംസാരിക്കുന്നത് ആരാണ്? ആരാണ് സംസാരിക്കുന്നത്?
5: മുഹ്സിന.
4: മുഹ്സിന, മുഹ്സിന മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
5: നാലില്.
4: മോളുടെ സ്ഥലം എവിടെയാണ്?
5: മുസ്ലിയാരങ്ങാടി.
4: മുസ്ലിയാരങ്ങാടി. ഓക്കെ, മോള് മദ്രസ പഠിക്കുന്നുണ്ടോ? എത്രാം ക്ലാസ്സിലാ? ഏത് മദ്രസയിലാണ്?
5: സുന്നി മദ്രസ.
4: സുന്നി മദ്രസയിലെ. ഓക്കെ, പേരെന്താ മദ്രസന്റെ?
5: ഹിദായത്തു തൊലിബീന.
4: ആ, ഹിദായത്തു തൊലിബീന. ഓക്കെ,
5: മദ്രസ.
4: വീട്ടിലാരൊക്കെ ഉള്ളത്?
5: പിന്നെ
4: അഞ്ചു മക്കളും പിന്നെ ഉപ്പിമ്മി അല്ലേ. മോളോ, മുഹസ്സിന മോൾ, ആരൊക്കെയാണ്? അഞ്ചാണോ?
5: ഉപ്പിമ്മി.
4: ഓക്കെ, അഞ്ചു കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആയിത്ത ഒന്ന് മോളല്ലേ. മോൾ എത്രാമത്തെയാണ്? നാലാമത്തെ കുട്ടിയാണ്. മോളുടെ താഴെ ആരാണ്? മോളുടെ താഴെ അനിയൻ. അനിയനാ?
5: അല്ല, അനിയത്തിയാ.
4: അനിയത്തിയാണ്. അനിയത്തിക്ക് എത്ര വയസ്സായി?
5: ഒരു വയസ്സ് താഴെ.
4: ഓക്കെ, അപ്പൊ മോൾക്ക് എട്ട് വയസ്സോ?
5: നയന്.
4: ഓക്കെ, അപ്പൊ അനിയത്തിക്ക് എട്ട് വയസ്സല്ലേ. പിന്നെ ആരാ താത്തയാണ് മുകളിലുള്ളത്? മോളുടെ നേരെ മേലുള്ളത്?
5: അല്ല, മുഴുവനും. പിന്നെ കാക്ക.
4: മൂന്നും കാക്കാരാ? ഓക്കെ, ഉപ്പൊക്കെ എന്താ ജോലി?
5: പ്ലംബിംഗ്.
4: ഓക്കെ, പ്ലംബിംഗ്. ഓക്കെ, ശരി. മോളെ, മൂന്ന് ചോദ്യമാണ് ഞാൻ ചോദിക്കുക. മൂന്നിനും കൃത്യമായി ഉത്തരം പറഞ്ഞാൽ പീസ് റേഡിയോ നൽകുന്ന നല്ലൊരു സമ്മാനം കിട്ടും. ഓക്കെ, ചോദ്യം ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ജുസ്, സൂറത്തു നബഇന്റെ താഴെയുള്ള, അതായത് അമ്മയത്ത് സാലുവിന്റെ താഴെയുള്ള സൂറത്തുകൾ എന്നാണ് ചോദിക്കട്ടോ.
5: എന്ത്?
4: ചെറിയ സൂറത്തുകളിൽ നിന്നാണ് ചോദ്യം. മസ്നമോൾ, ആ ഞാൻ ചോദിക്കട്ടെ. ആ ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, അതിൻ്റെ ബാക്കി മുസ്ലിമോൾ ഓതണം. കേൾക്കണില്ലേ? കേൾക്കണുണ്ടോ? ആ ഞാൻ ഓതുന്ന ആയത്തിൻ്റെ ബാക്കി ഓതണം. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أدراك ما ليلة القدر. محسن مولو يعني ഒരു ആയത്ത് ഓതി അതിന്റെ ബാക്കി മോള് ഓതണം. وما أدراك ما ليلة القدر.
5: ليلة القدر خير من
4: خير من
5: الشهر
4: من ألف
5: سنة الملائكة
4: والروح
5: فيها
4: بإذن ربهم
5: من كل أمر.
4: ഓക്കേ, ഇത് ഏത് സൂറത്തിലാണ്? ഏതാണ് സൂറത്ത്?
5: ഖദർ.
4: മാഷാ. എന്നാ ആദ്യ ആയത്ത് നോദിക്കാം മോള്. സൂറത്തു ഖദർ. ഓക്കെ, അതാണ് ആദ്യ ആയത്തല്ലേ. അപ്പൊ മുഹസിന മോളുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമാണ്, ശരിയായിട്ടുണ്ട്
5: കേട്ടോ.
4: പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? കേട്ടിട്ടില്ല അല്ലേ. അപ്പോ ടെലിഗിസ് ഒക്കെ കേൾക്കണം മോള് കേട്ടോ. മോൾക്ക് പാട്ടും കഥയൊക്കെ കേൾക്കാന് പൂമരത്തണലിൽ നിന്ന പ്രോഗ്രാം ഉണ്ട്. പീസ് റേഡിയോ ഫോണിലുണ്ടോ? ഉണ്ട് അല്ലേ. ആരുടെ ഫോണിലുള്ളത്? ആ ഇപ്പാന്റെ ഫോണിലുണ്ട്. അപ്പൊ ഇപ്പാന്റെ ഫോണില് ഇപ്പൊ കേൾക്കാറ് അഞ്ഞൂറ് എന്ന് പറഞ്ഞ പിന്നെ ഖുർആൻ പഠിക്കാനുള്ള പ്രോഗ്രാം ഉണ്ട്, അതൊക്കെ കേൾക്കാറുണ്ടാവും ഇപ്പ. അതുപോലെ കുട്ടികൾക്കുള്ള പ്രോഗ്രാമുണ്ട് പൂമരത്തണലിൽ, ഈ മദ്രസ, പിന്നെ സ്റ്റാർ ക്വസ്റ്റ്, ഇതുപോലെ ടെലികിസ്, ഇങ്ങനത്തെ നല്ല നല്ല പ്രോഗ്രാമുകളുണ്ട്, അതൊക്കെ മോള് കേൾക്കണം കേട്ടോ. ആ അതുപോലെ ഉപ്പാർക്കും മുതിർന്ന കാക്കാർക്കും ഇവർക്കൊക്കെ ഉള്ള കുറേ നല്ല നല്ല പ്രോഗ്രാമുകളുണ്ട്. പിന്നെ ഖുർആൻ പഠിക്കുന്ന പ്രോഗ്രാമുകളുണ്ട്, നല്ല നല്ല ക്ലാസ്സുകളുണ്ട്, പാട്ടുകളുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വീട്ടിലുള്ള എല്ലാരും കേൾക്കാൻ പറയണം, കൂട്ടുകാരോടൊക്കെ പറയണം കേട്ടോ. ഇൻഷാല്ല. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം ഞാൻ ഒരു ആയത്ത് ഓതാം, അത് ഏത് സൂറത്തിലാണെന്ന് മുഹസിനമോള് പറയണം. ഓക്കെ, ഞാൻ ഓതൻ ആയത്ത് ഏത് സൂറത്തിലാണെന്നാ പറയേണ്ടത്.

0: മൂന്നായ തോതി. ഏത്? ശംസ്. ശരിയാണോ? ശരിയായിരിക്കോ?
1: അറിയില്ല.
0: അറിയില്ല, എന്നാലും ഉറപ്പിക്കല്ലേ. എന്നാ ആ ശംസ് ഉത്തരം ശരിയാണ്. മുസ്ലിമോൾ ഉത്തരം ശരിയാണ്. അപ്പോ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം മുഹസിനമോൾ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. സന്തോഷായോ? ഇനി അവസാനത്തെ ചോദ്യമാണ്, ഇതുകൂടി ഉത്തരം പറയണം. എന്താ ഒരു ഉഷാറില്ലാത്ത? ഉഷാറല്ലേ? എന്താ ഒരു നല്ല ഉഷാറിൽ സംസാരിക്കണേ. ചായ കുടിച്ചിട്ടില്ലേ? ചായ കുടിച്ചോ? ആ അപ്പൊ നല്ല ഉഷാറിൽ പറയണം. ഉച്ചക്ക് എന്താ ചോറ് തിന്ന്? കല്യാണം ഉണ്ടോ മുഹസിന മോൾ? ഇല്ലല്ലേ, ഈ ആഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏതായാലും മുഹസിന മോൾ ഇനി അവസാനത്തെ ചോദ്യമാണ്, ഇതിനും കൂടി ഉത്തരം പറയണം കേട്ടോ. ആ മുഹസിന മോൾക്ക് ഖുർആൻ പഠിക്കാറുണ്ടോ? ഖുർആൻ പഠിക്കാറുണ്ടോ? പാട്ട് പാടാൻ അറിയോ? ചെലപ്പൊക്കെ പാടും. രണ്ടുപേര് പാടിക്കാന്ന്. ഏതായാലും ഞാനൊന്ന് കേൾക്കട്ടെ. മോളുടെ പാട്ട് എല്ലാവരും കേൾക്കും, കുറേ ആൾക്കാർ കേൾക്കും. അപ്പൊ രണ്ടുപേരും ഇഷ്ടമുള്ള ഏത് ഭാഗത്തും പാടാം. മുസ്ലിം മോൾ
1: ആ
0: ആ മതി മതി മതി, മൂന്ന് പേര് മാഷാല്ലാ, നല്ല ഉഷാറായിക്കണം കേട്ടോ. നല്ല അറബിപ്പാട്ട് ഉഷാറായിട്ടുണ്ട്. എന്നാ ഇനി ഒരു ചോദ്യം കൂടിയാണ് മുസ്ലിം മോളോടുള്ളത്. ചോദിക്കണ്ടേ? എളുപ്പമുള്ളത് ചോദിക്കണോ അതോ വലിയ സുഹൃത്തുനിന്ന് ചോദിക്കണോ? വലിയ സുഹൃത്തുനിന്ന് ചോദിക്കട്ടെ. വലുതെന്ന് ചോദിക്കണോ? വലിയ സുഹൃത്തുനിന്ന് ചോദിക്കണോ? സൂറത്തുൽ ബക്കറയിൽ നിന്ന് ചോദിക്കട്ടെ. വേണ്ട. എന്നാ ഞാൻ ചെറിയൊരു സുഹൃത്ത്, എളുപ്പമുള്ളൊരു സുഹൃത്തുനിന്ന്. ഏത്? ആമൻ റസൂൽ. ഓതാ അറിയോ? നന്നോദിക്കാൻ നോക്കട്ടെ. ചോദ്യമല്ല കേട്ടോ, മോളെ ഓത് നോക്കട്ടെ. ആ കിട്ടുന്ന ഫുള്ള് കിട്ടുകയാണെങ്കിൽ, നേരംഗത്തിൽ ഓതാണെങ്കിൽ ഞാൻ എളുപ്പമുള്ള ചോദ്യം ചോദിക്കും.
1: ആമന റസൂൽ. ഔസു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈ മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലൻ ആമന ബിഹി വ മലായികതി വ കുതുബിഹി വ റസൂലിഹി ഹി വ ും
0: ربنا ولا تحمل
1: ولا تحمل علينا اسرا كما عملته
0: على الذين
1: عملته على الذين من قبلنا ربنا لا
0: ولا تحمل
1: تحمل علينا
0: ما لا طاقه لنا
1: تحمل ما لا طاقه لنا به واغفر لنا واغفر لنا
0: وارحمنا
1: ربنا وارحمنا انت مولانا
0: ഓക്കേ, മാഷാല്ലാ മുസ്ലിം മോള്. ഏതായാലും മോൾ ആമൻ റസൂല് ഓതി, അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഭാഗത്ത് നിന്ന് മാത്രമേ ചോദിക്കണം കേട്ടോ. ആമൻ റസൂൽ എവിടുന്ന പഠിച്ചത്? കേട്ട് പഠിച്ചതാ?
1: അല്ല,
0: മദ്രസന്ന് പഠിച്ചാണ്. ഓക്കെ, എന്നാ ഞാൻ ചെറിയൊരു സൂറത്തിനൊരു ചോദ്യം. ഞാൻ ഒരായത്ത് ഓതും, അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആയത്ത് മോൾ ഓതണം. ചെറിയ സൂറത്തുനിന്നാണ് കേട്ടോ. ആ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ ഓതുന്നത് നാലാമത്തെ ആയത്താണ്. മോളപ്പോൾ ഓതേണ്ടത് എത്രാമത്തെ ആയത്താണ്? മൂന്നാമത്തേതാണ് കേട്ടോ. സുമ്മക്കല്ല സൗഫ ത'അലമൂൻ. അതിന്റെ മുകളിലുള്ള ആയി തോന്നണം. ഒരു ക്ലൂ വേണോ? ക്ലൂ വേണോ? ക്ലൂ തരണോ? ഉത്തരം ഉത്തരം ശരിയാണ് മൊഹ്സിനമോൾ, ഉത്തരം ശരിയായി. മാഷാല്ലാ, സന്തോഷായോ? അപ്പൊ മൂന്ന് ചോദ്യം കഴിഞ്ഞു, മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. മാഷാല്ലാ. അപ്പൊ ഏതായാലും മോള് ഇനി ഒന്നുകൂടി ഉഷാറായിട്ട് നല്ല ഉഷാറായി ഖുർആനൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ ഖുർആനിന്റെ പ്രോഗ്രാമുകൾ ഉണ്ട്, അതൊക്കെ കേൾക്കണം. ഏതായാലും മോൾക്ക് പീസ് റേഡിയോ നൽകുന്ന നല്ലൊരു സമ്മാനം ഇൻഷാല്ലാ കിട്ടും. ഓക്കെ. അപ്പൊ കൂട്ടുകാരികളോടും എല്ലാവരോടും ഇത് കേൾക്കാൻ പറയണം കേട്ടോ. കൂട്ടുകാരോടൊക്കെ വിളിക്കാനും പറയണം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മുസ്ലിയ രംഗാടിയിൽ നിന്നും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹ്സിന മോളാണ് നമ്മോടൊപ്പം ടെലിഗസിൽ പങ്കെടുത്ത് സംസാരിച്ചത്. മാഷാല്ലാ, പീസ് റേഡിയോ ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ മോൾക്ക് കഴിഞ്ഞു. ഇൻഷാല്ലാ പീസ് റേഡിയോയുടെ കുട്ടികൾക്കായുള്ള പ്രോഗ്രാമുകളൊക്കെ എൻ്റെ കൂട്ടുകാർ കേൾക്കുന്നുണ്ടാകും. നമ്മുടെ മറ്റു കൂട്ടുകാർക്കൊക്കെ അത് പരിചയപ്പെടുത്തി എല്ലാവർക്കും ഖുർആനും പാട്ടും കഥയുമൊക്കെ പഠിക്കാനുള്ള പീസ് റേഡിയോ പ്രോഗ്രാമുകൾ നമ്മളെല്ലാവരും പരിചയപ്പെടുത്തണം. ടെലിഗസിൽ പങ്കെടുത്ത് വിജയിച്ച മുഹ്സിന മോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. വീണ്ടും നന്നായി ഖുർആനൊക്കെ മനഃപ്പാഠമാക്കാനുള്ള കഴിവ് മോൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അടുത്ത കോളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിഗസിലേക്ക് സ്വാഗതം. സംസാരിക്കുന്നത് ആരാണ്?
1: ഇസ്മായിൽ.
0: ഇസ്മായിൽ, ഇസ്മായിൽ എവിടുന്നാണ് വിളിക്കുന്നത്?
1: മഞ്ചേരി.
0: മഞ്ചേരി. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സിക്സ്ത്തിലാണ് അല്ലേ? ഏത് സ്കൂളിലാണ്?
1: പബ്ലിക് സ്കൂൾ മഞ്ചേരി.
0: മഞ്ചേരി, ഓക്കെ. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? സ്കൂളിലെ മദ്രസ ഉണ്ട്. ഓക്കെ. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? കുട്ടികൾക്കുള്ള പ്രോഗ്രാം പൂമരത്തണലും സ്റ്റാർ ക്വസ്റ്റും ഈ മദ്രസ കേൾക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നല്ല കുട്ടിയാണ്. അപ്പൊ ഏതായാലും നമുക്ക് മൂന്ന് ചോദ്യങ്ങളാണുള്ളത്. ടെലിഗസിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ മോനിക്ക് അറിയായിരിക്കും. അവസാനത്തെ ജുസയിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങളാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതാം, അതിൻ്റെ മുകളിലുള്ള ആയത്താണ് മോന് ഓതേണ്ടത്. ഓക്കെ, ഞാൻ ഓതുന്ന ആയത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ആയത്ത് മോൻ ഓതണം. أعوذ بالله من الشيطان الرجيم يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى. ഞാൻ ഓതിയത് 35, 36 ഈ രണ്ട് ആയത്തുകളാണ്. അപ്പൊ മോൻ ഓതേണ്ടത് 34-ാമത്തെ ആയത്താണ് കേട്ടോ. ഇസ്മായിൽ, 34-ാമത്തെ ആയത്ത് ഓതണം. ഒന്നുകൂടി ഓതണോ? യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ വബുദ്രിസത്തിൽ ജഹീമു ലിമൻ യറാ.

0: മോനെ,
1: എന്താ
0: ഒരാഴ്ച കൊണ്ട് നോക്കണോ ബാക്കി?
1: ആ
0: ഹലോ മോന്, കിട്ടിയോ?
1: ഇല്ല
0: എന്നാ എളുപ്പമുള്ള ഒന്നുകൂടി ചോദിക്കട്ടെ. വേറെ? ആ ഓക്കെ. ലസ്ത അലൈഹിം ബിമുസൈത്വിർ.
1: وإلى الأرض كيف فتحت
0: فذكر إنما
1: فذكر إنما أنت مذكر لست عليهم بمسيكر إلا من تولى وكفر.
0: ഓക്കെ ഓക്കെ. ഇസ്മായിൽ മോനെ, ഏത് സൂറത്തിലാണത്? സൂറത്തുൽ ഗാശിയ. ഓക്കെ, മാഷാ അല്ലാ. അപ്പോ ആ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നാമത്തെ ശരിയാണ് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇനി ചോദിക്കുന്ന ആയത്തിന്റെ ബാക്കി ഓദ്യാ മതി. ഓക്കെ. إن الأبرار لفي نعيم
1: وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين.
0: يصلونها يوم الدين وما هم عنها بغائبين. اوكي. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും ശരിയാണ് കേട്ടോ. ഇനി എളുപ്പമുള്ള ചോദിക്കണം അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ രണ്ട് ചോദ്യം കഴിഞ്ഞു. ഇനി എളുപ്പമുള്ള ഇസ്മായിൽ മോനോടുള്ള മൂന്നാമത്തെ ചോദ്യം. ഇനി ഞാനൊരു ആയത്തോത്, ഇനിയിപ്പോ മോനെ ഓതൊന്നും വേണ്ട, ഞാനൊരു ആയത്തോതാ, അത് ഏത് സൂറത്തിലാന്ന് പറഞ്ഞാ മതി. ആ അപ്പൊ എളുപ്പമായില്ലേ? ആ ക്ലൂ ഒന്നും ഉണ്ടാവൂല കേട്ടോ. ഓതന്നെ.

0: ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? ഒരു മിനിറ്റ് തരൂന, ഒരു 10 സെക്കൻഡ് ഒക്കെ തരാം. നോക്ക. ഇസ്മായിൽ മോൻ, സമയം അവസാനിക്കുകയാണ്. ക്ലൂ ആണോ? ചെറിയൊരു ക്ലൂ തരുകയാണെങ്കിൽ, അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൂറത്തിൽ സുജൂദ് ചെയ്യേണ്ട ആയത്തുണ്ട്. ആ, അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൂറത്തിൽ. ഹലോ ഇസ്മായിൽ മോൻ, ഇസ്മായിൽ മോൻ, ഏതാണ് ഉത്തരം? എന്താണ്?
1: ബുറൂജ്, സൂറത്തുൽ ബുറൂജ്.
0: ഉറപ്പുണ്ടോ?
1: ആ,
0: നല്ല ഉറപ്പുണ്ടോ?
1: ആ, നല്ല ഉറപ്പാ.
0: നല്ല ഉറപ്പാണ്. തെറ്റുവോ?
1: ഇല്ല,
0: ഒരു സാധ്യതയില്ല തെറ്റാണ്.
1: ഇല്ല,
0: എന്നാ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാലോ? അപ്പൊ എനിക്ക് തെറ്റു അല്ലേ? ഇപ്പൊ ഏതായാലും മോന് പറഞ്ഞ ഉത്തരം ശരിയാണ് കേട്ടോ. ഇസ്മായിൽ മോൻ, ഉത്തരം ശരിയാണ്. ആ, മാഷാല്ല. അപ്പൊ 3 ചോദ്യത്തിന്റെ ഉത്തരം ശരിയായി. സന്തോഷായോ? നല്ല സന്തോഷമായി, മാഷാല്ല.
1: ആ,
0: ഇൻഷാല്ല. ആ, ശുക്രൻ, ജസാക്കല്ലാഹ് ഖൈർ. ഓക്കെ മോനെ, അപ്പോ ഇനിയും ഇതുപോലെ വിളിക്കണം, കൂട്ടുകാരോടൊക്കെ വിളിക്കാൻ പറയണം, എന്നിട്ട് എല്ലാ പ്രോഗ്രാമുകളിലൊക്കെ വിളിച്ച് സമ്മാനമൊക്കെ നേടണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മഞ്ചേരിയിലുള്ള 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇസ്മായിൽ എന്ന കൂട്ടുകാരനായിരുന്നു നമ്മോടൊപ്പം ടെലിഗസിൽ പങ്കെടുത്തത്. ഇസ്മായിൽ മോൻ പീസ് റേഡിയോ ചോദിച്ച 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. ചെറിയൊരു ബേജാറും പ്രയാസക്കും മോൻ്റെ സംസാരത്തിന് കേൾക്കാൻ കഴിഞ്ഞു. എൻ്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരാരും ടെലിഗസിൽ പങ്കെടുക്കാൻ ഒരു പ്രയാസം തോന്നരുത്. അതുപോലെ തന്നെ ബേജാറും പേടിയൊന്നും ആവശ്യമില്ല. ചെറിയ സൂറത്തുകളിൽ നിന്നുമുള്ള എളുപ്പമുള്ള ചോദ്യങ്ങളാണ് പീസ് ഖുർആൻ റേഡിയോ ടെലിഗസിലൂടെ ചോദിക്കുക. അതുകൊണ്ട് വളരെ കൃത്യമായി നല്ല ശ്രദ്ധയോടുകൂടി കേട്ട് ഉത്തരം പറഞ്ഞാൽ എല്ലാവർക്കും സമ്മാനം കിട്ടും ഇൻഷാല്ലാഹ്. ഏതായിരുന്നാലും നമ്മോടൊപ്പം സംസാരിച്ച ഇസ്മായിൽ മോന് സമ്മാനത്തിന് അർഹനായിരിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ശബ്ദം കേൾക്കുന്ന എൻ്റെ കൂട്ടുകാർ, വരും ദിവസങ്ങളിൽ എല്ലാ ആഴ്ചകളിലും നടക്കുന്ന ടെലിഗിസിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റുള്ളവരെയും അറിയിക്കുക. ടെലിഗിസ് ഫോണ് വിളിക്കേണ്ട സമയം എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 4:30 മുതൽ 6:30 വരെയുള്ള സമയത്തിനിടയ്ക്കാണ്. 90 20 840 840 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്മൾ വിളിക്കുന്നതോടൊപ്പം നമ്മുടെ കൂട്ടുകാരോടൊക്കെ പരിചയപ്പെടുത്തുക. അതോടൊപ്പം പീസ് റേഡിയോയുടെ കുട്ടികൾക്കായുള്ള പ്രോഗ്രാമുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. നല്ല ഉപകാരപ്പെടുന്ന നല്ല കുട്ടികളായി നമുക്ക് വളരാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് തൽക്കാലം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് ഖുർആൻ ടെലിക്യുസ്. നേതൃത്വം നൽകിയത് ഹാഫിദ് ജാഫർ സലഫി. ഖുർആൻ ടെലിക്യുസിൽ പങ്കെടുത്തത് മുഹ്സിന മുസ്ലിയ രംഗാടി, ഇസ്മായിൽ നിസാം, മഞ്ചേരി.
2: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ

0: ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: أعوذ بالله من الشيطان الرجيم.

അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. സൂറത്തു മുജാദിലയിലെ 5 ആയത്തുകൾ പഠിപ്പിക്കുകയാണ് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 5-6 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചും തജ്വീദ് നിയമങ്ങളുമാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്.
4: الذين يحادون الله ورسوله كبتوا كما كبت الذين من قبلهم وقد أنزلنا آيات بينات وللكافرين عذاب مهين يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد
3: إن الذين ഇവിടെ നൂൻ ശദ്ദ് ഉണ്ട്, മണിക്കണം. ഇന്ന അല്ലദീന, നേരത്തെ പറഞ്ഞതുപോലെ അല്ലസീന എന്നോ അല്ലദീന എന്നോ അല്ല. ഇതാലോചിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അതാണ് അല്ലദീന. അല്ലദീന ഇന്നല്ലദീന യുഹാദൂന, യുഹാ അല്ല, യുഹാദൂന അല്ല, യുഹാ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ ഇവിടെയുള്ള മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ദാലാണ്, ദാലിന് ശദ്ദുണ്ട്. ഈ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യാ ഇതിന് ശേഷം ഷദ്ദ് വരുമ്പോൾ മദ്ദ് ലാസിം കലിമി മുസഖൽ. ഇവിടെ കലിമി മുസഖൽ ഒരു പദത്തിലായതുകൊണ്ടാണ് അങ്ങനെ. ഹർഫി മുസഖലൊക്കെ ഉണ്ട്. ഇവിടെ മദ്ദ് ലാസിം കലിമി മുസഖൽ, 6 ഹർക്കത്ത് വരെ നീട്ടണം.
4: യുഹാദൂന ഇന്നല്ലദീന യുഹാദൂന,
3: ഇങ്ങനെ
4: يحادون الله ورسوله كبتوا كبتوا كما كبت الذين كبتوا كما كبت الذين من قبلهم الذين من قبلهم
3: ساكنه النون ശേഷം قاف قاف സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. من قبلهم എന്ന് ഓതരുത്. من ق കാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. മിൻ ഖബ്ലിഹിം, മിൻ ഖബ്ലിഹിം, മിൻ ഖ അല്ല മിൻ ഖ. വിശുദ്ധ ഖുർആൻ കണ്ടും കേട്ടും പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഖാരികളിൽ നിന്ന് കൃത്യമായിട്ട് ഓതാൻ അറിയുന്ന ഷെയ്ഖുമാരിൽ നിന്നൊക്കെ കണ്ടും കേട്ടും പഠിക്കേണ്ടതാണ്. മിൻ
4: ഖബ്ലിഹിം, മിൻ ഖബ്, മിൻ ഖബ്ലിഹിം. وقد انزلنا وقد وقد
3: دالنه കേൾക്കണം അതോ ഖൽഖല ചെയ്യണം.
4: انزلنا
3: ساكنه നൂനു ശേഷം സായ اخفاء بغنه അവ്യക്തമാക്കി മണിക്കണം.
4: انزلنا ശേഷം انزلنا ايات
3: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് മദ് മുൻഫസിൽ എന്നാണ് പറയുക. നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം എന്നുള്ളതാണ് മദ് മുൻഫസിൽ ജായസ നീട്ടാം എന്നുള്ളതാണ്.
4: ആയാതിൻ ബയ്യിനാത്ത്
3: ഇവിടെ തൻവീന് ശേഷം ബ വന്നു, തൻവീനിനെ മീമാക്കി മാറ്റണം ഇഖ്ലാബ് എന്ന്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്.
4: വഖഫ്
3: ചെയ്യുമ്പോൾ ബയ്യിനാത്ത് രണ്ട് നാല് ആറ് ഹർക്കത്ത് വരെ നീട്ടാം എന്നാണ്. ബയ്യിനാത്ത് ഇങ്ങനെ താഇനെ കൃത്യമായിട്ട് ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. പലപ്പോഴും ചില ആളുകളൊക്കെ ബയ്യിന താ കേൾക്കുകയേ ഇല്ല, അത് കൃത്യമായിട്ട് ഉച്ചരിക്കണം.
4: വലിൽ കാഫിരീന അദാബും മുഹീൻ,
3: അസാബ് അല്ല അദാബ്,
4: അദാബും മു
3: തൻവീന് ശേഷം മീമു വന്നാൽ ഇത് ഗാംബിഗുന്ന,
4: അദാബും മുഹീൻ അദാബും മു
3: ഇങ്ങനെ ഇത് ഗാം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം.
4: عذابٌ مُهِينٌ وَلِلْكَافِرِينَ عَذَابٌ مُهِينٌ
3: أدت آيات
4: يَوْمَ يَبْعَثُهُمُ اللَّهُ يَوْمَ يَبْعَثُهُمْ
3: يَبْعَثُهُ أَلَّا ثَاءَنَ
4: يَبْعَثُهُمُ اللَّهُ يَوْمَ يَبْعَثُهُمُ اللَّهُ جَمِيعًا جَمِيعًا
3: وقف شيمبول رند ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത്. ഇനി കൂട്ടി ഓതുന്ന സമയത്ത്
4: ജമീഅ്യൂഹും
3: അവിടെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്.
4: ജമീഅ്യൂഹും
3: ഹംസക്ക് ബൊമ്മാണ്, കൃത്യമായിട്ടത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഫയുനബ്ബിഉഹും എന്ന് ഹംസക്ക് സുക്കൂനായി പോകുന്നത് ശ്രദ്ധിക്കണം.
4: ഫയുനബ്ബിഉഹും ബിമാ അമിലു,
3: സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക. അപ്പോൾ
4: ഫയുനബ്ബിഉഹും ബിമാ അമിലു, ഫയുനബ്ബിഉഹും ബിമാ അമിലു
3: ഇങ്ങനെ ആണ് ഓതേണ്ടത്. ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ ഉച്ചാരണം. മഖ്റജ്
4: അമിലു അമിലു. അഹ്സാഹു അല്ലാഹു വനസൂഹ്, അഹ്സാഹു
3: ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ട് മേലെയാണ്.
4: അഹ്സാഹുല്ലാഹു അഹ്സാഹുല്ലാഹു വനസൂഹ് വനസൂഹ്.
3: വഖഫ് ചെയ്യുമ്പോൾ ഹഅന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം.
4: വനസൂഹ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. വല്ലാഹു,
3: ഇവിടെ ഈ വല്ലാഹു എന്നുള്ള പ്രയോഗം പലപ്പോഴും നമുക്ക് കാഴ്ചയിൽ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ പലപ്പോഴും ഉച്ചാരണത്തിൽ ഈ ഹ ഒന്നും വരാറില്ല. വല്ലാഹു അല എന്ന് പറയും. വല്ലാഹു അല കുല്ലി ഷൈഇൻ ഖദീർ, വല്ലാഹു അല കുല്ലി ഷൈഇൻ ഷഹീദ് ഇങ്ങനെ കേൾക്കാം നമുക്ക്. അഥവാ ഹ ഉച്ചാരണത്തിൽ തന്നെ ഉണ്ടാവില്ല, വല്ലാഹു അല എന്ന് പറയും. അതുകൊണ്ട് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം.
4: വല്ലാഹു അല, വല്ലാഹു അല കുല്ലി ഷൈഇൻ ഷഹീദ്. ഷൈഇൻ
3: തൻവീന് ശേഷം ഷീന്,
4: ഷൈഇൻ ഷഹീദ്.
3: ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം അവിടെയും. ഇൻഷാല്ലാ ഒന്നുകൂടെ പാരായണം ചെയ്യാം.
4: الذين يحادون الله ورسوله كبتوا كما كبت الذين من قبلهم وقد أنزلنا آيات بينات وللكافرين عذاب مهين يَوْمَ يَبْعَثُهُمُ اللَّهُ جَمِيعًا فَيُنَبِّئُهُم بِمَا عَمِلُوا أَحْصَاهُ اللَّهُ وَنَسُوهُ وَاللَّهُ عَلَى كُلِّ شَيْءٍ شَهِيدٌ.
3: സൂറത്തുൽ മുജാദില 5 6 ആയത്തുകളാണ് ഓതിക്കൽപ്പിച്ചത്. ഭംഗിയായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുകയും ശ്രമിക്കുകയൊക്കെ വേണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കല്ലാഹു ഖൈറ ബറകല്ലാഹു ഫീക്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദിലയിൽ നിന്നും 5-6 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
0: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാല്ലാ, ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ മുർസലാത്തിലെ 30 മുതൽ 50 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ 1 മുതൽ 155 വരെയുള്ള വചനങ്ങളാണ് തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് അൽ അജ്മി.

وحكمة ثم جاءكم رسول مصدق لما معكم مصدق لما

0: ഘട്ടം. പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനവുമായി നമുക്ക് മുൻപിലെത്തുന്നു തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫ് 5 മുതൽ 9 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വ്യാഖ്യാനവും ശ്രോതാക്കൾക്ക് വിശദീകരിച്ച് കേൾപ്പിക്കുന്നു.
1: വചനം 5. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തഖസുസ്, നീ കഥനം ചെയ്യരുത് അഥവാ വിവരിക്കരുത്, റുയാക, നിന്റെ സ്വപ്നത്തെ, അല ഇഖ്വതിക, നിന്റെ സഹോദരന്മാർക്ക്, ഫയകീദു, അപ്പോൾ അവർ തന്ത്രം പ്രയോഗിക്കും, ലക, നിന്നോട്, കൈദൻ, വല്ല തന്ത്രവും, ഇന്ന ശൈത്താന, നിശ്ചയമായും പിശാജ്, ലിൽ ഇൻസാനി, മനുഷ്യനെ,

0: അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുമകനെ, നിന്റെ സ്വപ്നം നിന്റെ സഹോദരന്മാർക്ക് നീ വിവരിച്ചു കൊടുക്കരുത്. എന്നാൽ വല്ല തന്ത്രവും അവർ നിന്നോട് പ്രയോഗിച്ചേക്കും. നിശ്ചയമായും പിശാച്ച് മനുഷ്യന് ഒരു പ്രത്യക്ഷ ശത്രുവാകുന്നു.
1: വചനം 6. വകദാലിക, അപ്രകാരം. യജ്തബീക, നിന്നെ തിരഞ്ഞെടുക്കും. റബ്ബുക, നിന്റെ റബ്ബ്. വയുഅല്ലിമുക, നിനക്ക് അവൻ പഠിപ്പിക്കുകയും ചെയ്യും.

0: യഅഖൂബ യഅഖൂബിന്റെ കമ അതമ്മഹ അതിനെ അവൻ പൂർത്തിയാക്കിയതുപോലെ അല അബവൈക നിന്റെ രണ്ടു പിതാക്കളുടെ മേൽ മിൻ ഖബുലു മുമ്പ് ഇബ്രാഹീമ ഇബ്രാഹീമിന്റെ വ ഇസ്ഹാഖ ഇസ്ഹാഖിന്റെയും ഇന്ന റബ്ബക നിശ്ചയമായും നിന്റെ റബ്ബ് അലീമുൻ സർവജ്ഞനാണ് ഹക്കീമുൻ അഗാധജ്ഞനാണ്.
1: وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته

0: അപ്രകാരം നിന്റെ റബ്ബ് നിന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. നിനക്ക് അവൻ വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും പഠിപ്പിച്ചു തരുകയും ചെയ്യും. നിന്റെ മേലും യാക്കൂബ് കുടുംബത്തിന്റെ മേലും അവന്റെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കുകയും ചെയ്യും. മുമ്പ് നിന്റെ രണ്ടു പിതാക്കൾ ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും മേൽ അതിനവൻ പൂർത്തിയാക്കിയതുപോലെ. നിശ്ചയമായും നിന്റെ റബ്ബ് സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു.
1: ഈ സ്വപ്ന വിവരം സഹോദരന്മാർ അറിയുന്ന പക്ഷം അവർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അസൂയ തോന്നിയേക്കുമെന്നും അങ്ങനെ അദ്ദേഹത്തിനെതിരായി വല്ല കുതന്ത്രങ്ങളും പ്രവർത്തിച്ചു അദ്ദേഹത്തെ എന്തെങ്കിലും കെണിയിൽ അകപ്പെടുത്തിയേക്കുമെന്നും യാക്കൂബ് നബി അലൈഹിസ്സലാം ഭയപ്പെട്ടു. കിട്ടുന്ന അവസരമെല്ലാം അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തിയും സന്ദർഭത്തിനൊത്ത ദുഷ്പ്രേരണകൾ നൽകിയും മനുഷ്യനെ വഞ്ചിക്കുക പിശാചിന്റെ പണിയാണല്ലോ. അതുകൊണ്ട് ഈ വിവരം സഹോദരന്മാരെ അറിയിക്കരുതെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിലക്കി. സ്വപ്നത്തിന്റെ ഒരു സാമാന്യ വ്യാഖ്യാനം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. സ്വപ്നത്തിൽ സൂചനയുള്ളതുപോലെ നിന്റെ റബ്ബ് നിനക്ക് ഉയർന്ന പദവികൾ നൽകി നിന്നെ ഉത്കൃഷ്ടനാക്കും. സ്വപ്നവാർത്തകളുടെയും മറ്റും വ്യാഖ്യാന വിജ്ഞാനങ്ങൾ നൽകി നിന്നെ അവൻ അനുഗ്രഹിക്കും. നിന്റെ പിതാമഹന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്നിവർക്ക് പ്രവാചകത്വം തുടങ്ങിയ അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ നിനക്കും അവൻ ഉന്നത പദവികൾ തന്നനുഗ്രഹിച്ചേക്കും. അങ്ങനെ നിനക്കു പ്രത്യേകിച്ചും നിന്റെ പിതൃകുടുംബത്തിന് പൊതുവായും അത് വമ്പിച്ച അനുഗ്രഹമായി തീർന്നേക്കും എന്നൊക്കെ യാക്കൂബ് നബി അലൈഹിസ്സലാം പുത്രനെ മനസ്സിലാക്കി. ആ വന്യപിതാവിന്റെ പ്രവചനങ്ങളെല്ലാം തന്നെ യഥാർത്ഥമായി പിന്നീട് പുലർന്നിട്ടുണ്ടെന്ന് താഴെ വചനങ്ങളിൽ നിന്ന് സ്പഷ്ടമാകുന്നതാണ്. 100 വചനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നതും കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്നും അദ്ദേഹത്തിന്റെ 12 മക്കളുടെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായീൽ അഥവാ ഇസ്രായീൽ സന്തതികൾ എന്ന് പറയുന്നതെന്നും മുമ്പ് നാം പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 12 മക്കളിൽ അവസാനത്തെ 2 മക്കളായിരുന്നു യൂസുഫും ബിന്യാമീനും. ഇവർ രണ്ടാളും ഒരു മാതാവിൽ നിന്നുള്ളവരായിരുന്നുവെന്നും ഇവർ രണ്ടാളോടും പ്രത്യേകിച്ചും യൂസുഫിനോട് പിതാവിന് കൂടുതൽ വാത്സല്യമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് മൂത്തപുത്രന്മാർക്ക് അവരുടെ നേരെ അനിഷ്ടം തോന്നിയിരുന്നുവെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. ബൈബിളിലും അപ്രകാരം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. നല്ല സ്വപ്നം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, ദുസ്വപ്നം പിശാചിൽ നിന്നുമാകുന്നു. നിങ്ങളിൽ ആരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഒരാൾ തനിക്ക് അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാചിൻ്റെ ദോഷത്തിൽ നിന്നും അവൻ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളട്ടെ. 3 പ്രാവശ്യം അവൻ തുപ്പുകയും ചെയ്തു കൊള്ളട്ടെ. അതിനെപ്പറ്റി ആരോടും പറയുകയും ചെയ്യരുത്. എന്നാൽ അതവന് ഉപദ്രവം വരുത്തുകയില്ല. ബുഖാരി മുസ്ലിം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിലെ വാചകം ഇങ്ങനെയാണ്: നിങ്ങളിലൊരാൾ അവനു അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും 3 പ്രാവശ്യം പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയും അവൻ കിടന്നിരുന്ന ഭാഗം മാറി തിരിഞ്ഞുകിടക്കുകയും ചെയ്തു കൊള്ളട്ടെ. മുസ്ലിം. പിശാചിനെക്കുറിച്ചുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ് തുപ്പൽ കൊണ്ടുദ്ദേശം, അഥവാ ഉമിനീർ തുപ്പിക്കളയുക എന്നല്ല.
2: വചനം 7. ലഖദ് കാന, തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്, ഫി യൂസുഫ, യൂസുഫിൽ, വ ഇഖ്വതിഹി, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും, ആയാതുൻ, പല ദൃഷ്ടാന്തങ്ങൾ, ലിസ്സായിലീൻ, ചോദിക്കുന്നവർക്ക് അഥവാ അന്വേഷിക്കുന്നവർക്ക്.

0: തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും ചോദിച്ചന്വേഷിക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്.
1: അസൂയ മുതലായ ദുസ്വഭാവങ്ങൾ മൂലം ഏർപ്പെടാവുന്ന ഭവിഷ്യത്തുകൾ, നിഷ്കളങ്കത, ക്ഷമ മുതലായ സൽസ്വഭാവങ്ങൾ മൂലം ലഭിക്കുന്ന നേട്ടങ്ങൾ, മാതാപിതാക്കൾക്ക് മക്കൾ മൂലം അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കളുടെ ഉപദേശം മക്കൾക്ക് ആദ്യം സ്വീകാര്യമായി തോന്നാതിരുന്ന ശേഷം പിന്നീട് അനുഭവം കൊണ്ട് ബോധ്യപ്പെടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ, പരീക്ഷണങ്ങളിൽ ക്ഷമാപൂർവം കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിക്കുന്നതിൻ്റെ സൽഫലങ്ങൾ, അള്ളാഹു ഈ ലോകത്ത് നടപ്പിൽ വരുത്തുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് അവൻ കാരണങ്ങൾ ശരിപ്പെടുത്തി കളമൊരുക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ എന്നിങ്ങനെ എത്രയോ പാഠങ്ങൾ അന്വേഷണ ബുദ്ധിയുള്ളവർക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. വല്ലാഹുൽ മുവഫ്ഖ്.
2: വചനം 8. ഇദ് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം, ല യൂസുഫു, യൂസുഫ് തന്നെ, വ അഖൂഹു, അവൻ്റെ സഹോദരനും, അഹബ്ബു, അധികം ഇഷ്ടപ്പെട്ടവർ, ഇല അബീന, നമ്മുടെ പിതാവിന്, മിന്ന, നമ്മളേക്കാൾ, വനഹ്നു, നാമാകട്ടെ, ഉസ്ബത്തുൻ, ഒരു സംഘമാണ്, ഇന്ന അബാന, നിശ്ചയമായും നമ്മുടെ പിതാവ്, ലഫീ ദലാലിൻ, ഒരു വഴിപിഴവിൽ തന്നെ, മുബീനിൻ, പ്രത്യക്ഷമായ.

0: അതെ, അവർ തമ്മിൽ പറഞ്ഞ സന്ദർഭം ഓർക്കുക. നാം ഒരു ശക്തമായ സംഘമുണ്ടായിരുന്നിട്ടും യൂസുഫും അവന്റെ സഹോദരനും തന്നെയാണ് നമ്മുടെ പിതാവിന് നമ്മെക്കാൾ ഇഷ്ടപ്പെട്ടവർ. നിശ്ചയമായും നമ്മുടെ പിതാവ് സ്പഷ്ടമായ ഒരു വഴിപിഴവിൽ തന്നെയാണ്.
1: അവന്റെ സഹോദരൻ എന്ന് പറഞ്ഞത് ബിന്യാമീനെ ഉദ്ദേശിച്ചാകുന്നു. അവരുടെ അസൂയ വളരെ ശക്തമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അവർ തുടർന്നു പറയുന്നത് നോക്കുക.
2: വചനം 9. ഉഖ്തുലു, നിങ്ങൾ കൊല്ലുവിൻ യൂസുഫ, യൂസുഫിനെ, അവിത്തുറഹൂഹു, അല്ലെങ്കിൽ അവനെ നിങ്ങൾ ഇടുവിൻ, അർദ്ദൻ, വല്ല ഭൂമിയിലും, യഹ്ലു, എന്നാൽ ഒഴിവായിത്തീരും അഥവാ ഒഴിഞ്ഞു കിട്ടും.

0: അഥവാ ആയിരിക്കുകയും ചെയ്യാം. മിംബഅദിഹി, അതിനുശേഷം, ഖൗമൻ, ഒരു ജനം, സ്വാലിഹീൻ, നല്ലവരായ.
1: ഉഖ്തുലു യൂസുഫ അവ ഇത്റഹൂഹു അർദൻ യഖ്ലു ലക്കും വജ്ഹു അബീകും വതകൂനു മിംബഅദിഹി ഖൗമൻ സ്വാലിഹീൻ.
2: നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ വല്ല ഭൂമിയിലും കൊണ്ടുപോയി ഇട്ടേക്കണം. എന്നാൽ നിങ്ങളുടെ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ജനമായി തീരുകയും ചെയ്യാം.
3: ഏതെങ്കിലും വിധേനെ യൂസുഫിന്റെ കഥ കഴിക്കുക, അല്ലെങ്കിൽ പിതാവിലേക്ക് തിരിച്ചു വരാത്തവണ്ണം വല്ല വിദൂര സ്ഥലത്തും കൊണ്ടുപോയി അവനെ നാടുകടത്തി വിടുക. രണ്ടിലൊന്ന് ചെയ്താൽ ആദ്യം പിതാവിന് കുറേയൊക്കെ മനോവേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ ശരിപ്പെട്ടുകൊള്ളും. അങ്ങനെ പിതാവിന്റെ സ്നേഹവും മുഖവും നമ്മോടായിത്തീരുന്നതാണ്. തൽക്കാലം ഇങ്ങനെ ഒരു അപരാധം നാം പ്രവർത്തിച്ചാലും പിന്നീട് ഖേദിച്ചു മടങ്ങി നമുക്ക് നല്ലവരായിത്തീരുകയും ചെയ്യാമല്ലോ എന്നൊക്കെയാണ് അവർ തമ്മിൽ പറഞ്ഞതിൻ്റെ താൽപ്പര്യം. പിതാവിന് യൂസുഫിനോടും ബിന്യാമിനോടുമാണ് അവരെക്കാൾ സ്നേഹമുള്ളതെങ്കിലും യൂസുഫിനോടാണ് ഏറ്റവും അധികം സ്നേഹമുള്ളതെന്നും അതുകൊണ്ടാണ് യൂസുഫിനെക്കുറിച്ച് അവർ ഇങ്ങനെ അഭിപ്രായപ്പെടുവാൻ കാരണമെന്നും അവരുടെ പ്രസ്താവന കൊണ്ട് മനസ്സിലാകുന്നു.
4: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് യൂസുഫിലെ 5 മുതൽ 9 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ ശ്രവിച്ചത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
7: ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
8: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅ്ന.
7: ഫഖാലു ഇന്ന സമിഅ്ന ഖുർആനൻ അജബ.
6: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: നമ്മുടെ ശ്രോതാക്കൾ പലരും വിശുദ്ധ ഖുർആൻ സ്ഥിരമായി മനഃപ്പാഠമാക്കുന്നവരാണ്.
1: തീർച്ചയായും അതിന് സഹായകമായ പീസ് റേഡിയോയുടെ ഏറ്റവും ലളിതമായ ഒരു പദ്ധതിയാണ് ഹിഫ്ളുൽ ഖുർആൻ.
0: ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ക്ലാസ് എടുക്കാനായി സ്റ്റുഡിയോയിലുള്ളത് ഹാഫിസ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്. 35-ാമത്തെ വചനമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

ഓരോന്നും ആദ്യം ഏതാണ് വരുന്നത് എന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ആയത്ത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തിൽ വന്നത് 10 ഗുണങ്ങളാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നാണ്. 2 മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. 3 ഖാനിത്തീൻ വൽ ഖാനിത്താത്ത്. അപ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് കൃത്യമാക്കിയാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും.

0: ഇൻഷാ ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. ഹൈഫുൽ ഖുർആനാണ് നാം ഇതുവരെ കേട്ടത്.
2: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിൽ ജഅഫർ സലഫി.
3: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനഃപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

0: بغير علم ان الله لا يهدي القوم الظالمين.
1: അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തു, ഇസ്ലാമിലേക്കെത്തു, സന്മാർഗ.
1: ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ പഠിക്കുന്ന ഭാഗം സൂറത്തുൽ മുജാദിലയിലെ 3-4 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിസ് അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ 3-4 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത്.
3: والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير فَمَن لَّمْ يَجِدْ فَصِيَامُ شَهْرَيْنِ مُتَتَابِعَيْنِ مِن قَبْلِ أَن يَتَمَاسَّ فَمَن لَّمْ يَسْتَطِعْ فَإِطْعَامُ 60 مِسْكِينًا ذَلِكَ لِتُؤْمِنُوا بِاللَّهِ وَرَسُولِهِ وَتِلْكَ حُدُودُ اللَّهِ وَلِلْكَافِرِينَ عَذَابٌ أَلِيمٌ.
2: വല്ലദീന യുദാഹിറൂന, വല്ലദീന പറയണത്തിൽ വല്ലസീന എന്നോ വല്ലദീന എന്നോ ഓതിപ്പോകരുത്. വല്ലദീന ദാല് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം ഒരു നേരിയ തോതിൽ പുറത്തേക്ക് വരണം. അതിൻ്റെ നാവിൻ്റെ അറ്റം വല്ലദീന, വല്ലദീന യുദാഹിറൂന. ഇവിടെയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു യുദാഹിറൂന എന്നോ യുദാഹിറൂന എന്ന അല്ല, യുദാ, യുദാ, യുദാ, ദ് ഹെവി ലെറ്ററാണ്. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. യുവാ യുവാഹിറൂന മിൻ നിസാഇഹിം, സാക്കിനായ നൂനു ശേഷം നൂന്, ഇത് ഗംഭീറുന്ന മിൻ നിസാഇഹിം, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ നിസാഇഹിം മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിനു ശേഷം ഹംസ, അതേ പദത്തിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിൻ നിസാഇഹിം മിൻ നിസാഇഹിം, ശേഷം ثم يعودون ثم ثم ആയി പോലെ ഒരിക്കലും അർത്ഥമാറ്റം സംഭവിക്കും. വളരെ ഗൗരവത്തിലുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ثم ثم അല്ല ث في ثو اث ثم, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനരകൾക്കിടയിലൂടെ ദാലിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട്, അതാണ് ഫ. ثم يعودون يعودون لا يعودون لما قالوا فتحرير فتحرير فتحرير ولا فتح حاء തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. رقبة من تنوين ശേഷം ميم ادغام بغنة رقبة رقبة من قبل نون ശേഷം ساكنة نون ശേഷം قاف ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അല്പം സ്വരഭാരത്തിൽ കൂടെ ആയിരിക്കണം. മിൻ ഖബലി ഖബലി ഐ യതമസ സാകിന നൂനു ശേഷം ഇത് ഗം ബിഗുന്ന ഐ യതമസ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അധികം നീട്ടരുത്, രണ്ട് ഹറക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. ദാലിക്കും തുഅദൂന, ദാലിക്കുമല്ല ദാലിക്കും, ദാലിക്കും തുഅദൂന തുഅദൂന, ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക. തുഅദൂന ബിഹ്, വഖഫ് ചെയ്യുമ്പോൾ ബിഹ് ഹാന് സുക്കൂനായിരിക്കണം. والله بما تعملون خبير والله بما تعملون تعملون خبير خبير لا خبير رائن ترقيق جيرم أردت آيت نلامة آيت فمن لم يجد فصيام فمن لم ساكنا نون الشاشم لامان إدغام بلا غنة إدغام بلا غنة نون الشابدان كالكاد فمن لم فمن لم إنجنا ريكنا لم يجد ലം യജീദ്, നമ്മൾ സൂറത്തുൽ ഇഖ്ലാസൊക്കെ പഠിച്ച സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലം യലിദ് വലം യൂലദ്, അവിടെ പലപ്പോഴും പല ആളുകളും ലം യലിദ് വലം യു ഉണ്ട, ഈ ഒരു ശബ്ദമായിരിക്കും മിയ മ്യു എന്ന ശബ്ദം, അത് ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് ഇസ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം ലം യലിദ് എന്ന രൂപത്തിൽ. ഫമൽ ലം യജീദ് ഫമൽ ലം യജീദ് ജീമിന് കസറാണ്, പാരായണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. യജീദ് ഫസ്യാമു ഫസിയാമു സീനല്ല സ്വാദ്, ഫസ്യാമു ഷഹ്റൈനി ഷഹ്ഹാനെ കലക്കല ചെയ്യാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഷഹ്റൈനി മുതതാബിഐനി മുതതാബിഐനി മിൻ ഖബലി, സാകിന നൂനു ശേഷം ഖാഫാണ്, ഇഖ്ഫാ ബിഗുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ഗുന്ന ചെയ്യണം. മിൻ ഖബലി അയ് യതമസ, ഇവിടെയും മദ് മുത്തസിൽ, അതുപോലെ വഖഫ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. ഫമൻ ലം യസ്തതിഅ ഫമൻ ല ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ലം യസ്തതിഅ വളരെയധികം ശ്രദ്ധിക്കേണ്ട, ധാരാളം ആളുകളിൽ പലപ്പോഴും അബദ്ധമായിട്ട് വരുന്നൊരു പ്രയോഗമാണത്. യസ്തതിഅ അല്ല യസ്തതിഅ, ഒന്നാമത്തെ ത ലൈറ്റ് ലെറ്ററാണ്, അഥവാ കനപ്പിക്കാതെ ഉച്ചരിക്കേണ്ട അക്ഷരം. രണ്ടാമത്തേത് ത, കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് രണ്ടും ഒരുപോലെയാവരുത്, തീർത്തും വ്യത്യസ്തമാണ്. ലം യസ്തതിഅ യസ്തതിഅ, ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അപ്പോഴാണത് കൃത്യമായ മഖ്റജിൽ നിന്നും അതിൻ്റെ സിഫത്തുകളൊക്കെ ഉള്ളതാവുകയുള്ളൂ. ഫമൻ ലം യസ്തതിഅ വഇത് ഫഇത്ആമു ഫഇത്ആമു സിത്തീന മിസ്കീന, ذلك لتؤمنوا ذلك അല്ല, ഈ ذلك എന്ന അഥവാ ذال ഉള്ള ആ ഒരു വേർഡുകൾ പലപ്പോഴും അല്ലദീന എന്നുള്ളതും ذلك ഇതൻ ഇവിടെ ഔദു ഇവിടെയൊക്കെ പലപ്പോഴും ധാരാളം ആളുകൾ ഔസു എന്നോ അല്ലെങ്കിൽ ഔദു അല്ല ذാലിൻ്റെ ഉച്ചാരണം തീർത്തും ഒരു അബദ്ധമുള്ളതായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ذാലിൻ്റെ മഹ്റജ് അതുപോലെ തന്നെ സിഫത്തുകളൊക്കെ പഠിക്കുക എന്നുള്ളതാണത്. ذلك لتؤمنوا بالله ورسوله وتلك حدود الله وتلك حدود حائط ഇവിടെ മധ്യഭാഗം ഹുദൂദ് അല്ല ഹുദൂദ് الله وللكافرين عذاب اليم وللكافرين عذاب عذاب الله അസാബ് അല്ല അദാ. ദാലുച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. അദാബുൻ അദാബുൻ അലീം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ഇവിടെയും അദാബുൻ അലീം തൻവീനു ശേഷം അല്ലെങ്കിൽ സാക്കിന നൂനു ശേഷം ഹംസ വരുമ്പോഴും പലപ്പോഴും ധാരാളം ആളുകൾ അവിടെ ഹംസ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയും അദാബുൻ അലീം അല്ലെങ്കിൽ അസാബുൻ അലീം ഇങ്ങനെ. ഏതുപോലെ പിന്നെ കുഫുവൻ നഹദ്, ധാരാളം ആളുകൾ എങ്ങനെയാണ് പറയാം കുഫുവൻ നഹദ് കുഫുവൻ അഹദ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇസ്ഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ്. അദാബുൻ അലീം ആയത്തിൻ്റെ അവസാനത്തിൽ മദ്ദ് ഇഅറാദുൽ സുക്കൂൻ. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
4: والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فَمَن لَّمْ يَسْتَطِعْ فَإِطْعَامُ 60 مِسْكِينًا ذَٰلِكَ لِتُؤْمِنُوا بِاللَّهِ وَرَسُولِهِ وَتِلْكَ حُدُودُ اللَّهِ وَلِلْكَافِرِينَ عَذَابٌ أَلِيمٌ.
2: സൂറ മുജാദിലയിലെ 3-4 ആയത്തുകളാണ് കേട്ടത്. ഭംഗിയായിട്ട് പഠിക്കുക. ബറക്കല്ലാഹു ഫീക്കും.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മാഷാല്ലാ, ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ മുജാദിലയിലെ 3-4 വചനങ്ങൾ പറയാൻ ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം

0: ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ

0: കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ. റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്. മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറ അൽ കഹ്ഫിൽ നിന്നും 45 മുതൽ 49 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽഖിർനി.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അടുത്തതായി നാം കാതോർക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, സൂറത്ത് സാഫാത്ത്, സൂറത്ത് സാദ്, സൂറത്ത് സുമർ, സൂറത്ത് ഗാഫിർ 1 മുതൽ 37 വരെയുള്ള വചനങ്ങളുമായി സഊദ് ഷുറൈമിന്റെ മനോഹരമായ പാരായണം നമുക്ക് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأتي

0: നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തൻസീൽ. ഷെയ്ഖ് സഊദ് അഷുറൈമിൻ്റെ മനോഹരമായ പാരായണത്താൽ സൂറത്ത് യാസീൻ, സൂറത്തു സാഫാത്ത്, സൂറത്തു സാദ്, സൂറത്തു സുമർ, സൂറത്ത് മുഅ്മിൻ 1 മുതൽ 37 വരെയുള്ള വചനങ്ങൾ എന്നിവയാണ് നാം കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: വചനം 10. ഖാല പറഞ്ഞു, ഖായിലുൻ പറയുന്നവൻ, അഥവാ ഒരു വക്താവ്, മിൻഹും അവരിൽ നിന്ന്, ലാ തഖ്തുലു നിങ്ങൾ കൊല്ലരുത്, യൂസുഫ യൂസുഫിനെ, വഅൽകൂഹു അവനെ നിങ്ങൾ ഇട്ടേക്കുവിൻ, ഫി ഗയാബത്തി മറവിൽ അഥവാ അഗാധതയിൽ, അൽജുബ്ബി കിണറ്റിൻ്റെ അഥവാ ആഴക്കുഴിയുടെ, യൽതഖിതുഹു അവനെ കണ്ടെടുത്തുകൊള്ളും, ബഅദുസ്സയ്യാറത്തി യാത്രാസംഘക്കാരിൽ ചിലർ, ഇൻകുന്തും നിങ്ങളാണെങ്കിൽ, ഫഇലീൻ ചെയ്യുന്നവർ അഥവാ പ്രവർത്തിക്കുന്നവർ.

0: അവരിൽ നിന്നും ഒരു വക്താവ് പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തരുത്, അവനെ ഒരു കിണറ്റിന്റെ അഗാധതയിൽ ഇട്ടേക്കുകയും ചെയ്യുക, ഏതെങ്കിലും ചില യാത്രാസംഘം അവനെ കണ്ടെടുത്തു കൊണ്ടുപോയിക്കൊള്ളും. നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അഥവാ ചെയ്തേ തീരുവെങ്കിൽ അത്ര ചെയ്താൽ മതി.
1: സഹോദരന്മാർ എല്ലാവരും അസൂയാലുക്കളാണെങ്കിലും അവരിൽ ചിലർക്ക് അല്പം ദയ തോന്നി. യൂസുഫ് അലൈഹിസ്സലാമിനോട് കൃപ തോന്നിയ ഈ വക്താവിന്റെ പേർ അള്ളാഹു പറഞ്ഞിട്ടില്ല. പേരറിഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമില്ല താനും. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമെന്നുദ്ദേശിച്ചുകൊണ്ട് രൂബേൻ അഥവാ റൂബീൻ എന്ന സഹോദരൻ അവനെ കൊലപ്പെടുത്തരുതെന്നും അവന്റെ മേൽ കൈവെക്കാതെ മരുഭൂമിയിലെ കുഴിയിൽ ഇടുവീൻ എന്നും പറഞ്ഞതായും, കിണറ്റിലിട്ട ശേഷം യഹൂദ എന്ന സഹോദരൻ, നാം നമ്മുടെ സഹോദരനെ കൊന്നിട്ടെന്ത് പ്രയോജനം, അവനെ നാം യാത്രാക്കൂട്ടത്തിന് വിൽക്കുക എന്നു പറഞ്ഞതായും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഇതായിരിക്കാം ഈ വക്താവ് റൂബീനായിരുന്നുവെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗവും യഹൂദായായിരുന്നുവെന്ന് വേറൊരു വിഭാഗവും പറയുവാൻ കാരണം. ജുബ്ബ് എന്നാൽ പടുത്തുയർത്തുകയോ മതിൽ കെട്ടുകയോ ചെയ്യാത്ത കുഴിക്കിണർ എന്നാണ് അർത്ഥം. വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു അതെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഉൽപ്പത്തി 37:24. പക്ഷേ താഴെ 19 വചനത്തിൽ നിന്ന് അത് വെള്ളമുള്ള കിണറായിരുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട് താനും. സഹോദരന്മാർ തങ്ങളുടെ ഗൂഢാലോചന നടപ്പിൽ വരുത്തുവാൻ ഇങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചു.
2: വചനം 11. ഖാലു, അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പിതാവേ, മാലക, നിങ്ങൾക്കെന്താണ്, ലാ തമന്ന, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല, അലാ യൂസുഫ, യൂസുഫിനെ പറ്റി, വഇന്ന, ഞങ്ങളാകട്ടെ, ലഹു, അവന്, ലനാസിഹൂൻ, ഗുണകാംക്ഷികൾ തന്നെയാണ്.

0: അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, നിങ്ങൾക്കെന്താണ് യൂസുഫിനെപ്പറ്റി നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല? ഞങ്ങൾ അവന് ഗുണകാംക്ഷികൾ തന്നെയാണ് താനും. എന്നിട്ടും
1: വചനം 12, അർസിൽഹു, അവനെ അയക്കുക, മഅനാ, ഞങ്ങളുടെ കൂടെ, ഗദൻ, നാളെ, യർത്ത, അവൻ മേഞ്ഞു നടന്നുകൊള്ളട്ടെ, വയൽഅബ്, കളിക്കുകയും ചെയ്യട്ടെ, വഇന്നാ ലഹു, നിശ്ചയമായും ഞങ്ങൾ അവനെ, ലഹാഫിദൂൻ, കാക്കുന്നവർ തന്നെയാണ്.
2: അർസിൽഹു മഅനാ ഗദൻ യർത്ത വയൽഅബ് വഇന്നാ ലഹു ലഹാഫിദൂൻ.
0: നാളെ അവനെ ഞങ്ങളുടെ കൂടെ അയച്ചു തരുക, അവൻ തിന്നും കുടിച്ചും സുഖിച്ചു നടക്കുകയും കളിക്കുകയും ചെയ്യട്ടെ, നിശ്ചയമായും ഞങ്ങൾ അവനെ കാത്തുരക്ഷിക്കുന്നവരാകുന്നു.
3: മരുഭൂമിയിൽ പോയി ആടുകളെ മേക്കൽ പതിവായിരുന്ന ആ സഹോദരന്മാരോടൊന്നിച്ച് യൂസുഫിനെ വിട്ടയക്കുവാൻ യാക്കൂബ് നബി അലൈഹിസലാമിന് ഭയമായിരുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ അവരോടൊപ്പം പോകുവാൻ അനുവദിക്കാറുണ്ടായിരുന്നില്ലെന്നും അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ യൂസുഫിന്റെ വലിയ ഗുണകാംക്ഷികളായി അവർ അഭിനയിച്ചതും. അവൻ ഞങ്ങളുടെ അനുജനല്ലേ, ഞങ്ങളുടെ ഒന്നിച്ച് മരുഭൂമിയിൽ വന്ന് പഴവർഗ്ഗങ്ങളും മറ്റും തിന്നും വെള്ളം കുടിച്ചും ഓടിച്ചാടി നടന്നും ആനന്ദം കൊള്ളുവാൻ അവനും ആഗ്രഹമുണ്ടാകുമല്ലോ. അതിനൊരവസരം നാളെ തന്നെ ഉണ്ടാക്കിത്തരണം. ഞങ്ങൾ അവന്റെ ഗുണകാംക്ഷികളാകെക്കൊണ്ട് അവന് വല്ല അപകടവും വരുന്നത് ഞങ്ങൾ തികച്ചും കാത്തുസൂക്ഷിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ അവർ പിതാവിനെ ധരിപ്പിച്ചു. എന്നിട്ടും പിതാവിന് അവരെക്കുറിച്ച് വിശ്വാസം വരുന്നില്ല. അദ്ദേഹം ഒഴികഴിവ് പറഞ്ഞു നോക്കി.
1: വചനം 13, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നീ, നിശ്ചയമായും ഞാൻ, ലയഹ്സുനുനീ, എന്നെ വ്യസനിപ്പിക്കുക തന്നെ ചെയ്യുന്നു, അന്തദ്ഹബു, നിങ്ങൾ കൊണ്ടുപോകുന്നത്, ബിഹി, അവനെ.

0: അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ അവനെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നെ വ്യസനിപ്പിക്കുക തന്നെ ചെയ്യുന്നു. നിങ്ങൾ അവനെപ്പറ്റി അശ്രദ്ധരായിരിക്കെ അവനെ ചെന്നായ പിടിച്ചു തിന്നുന്നതിനെ ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു.
1: വചനം 14. കാലു, അവർ പറഞ്ഞു, ലയിൻ അകലഹു, അവനെ തിന്നുന്നുവെങ്കിൽ, അദ്ദിബു, ചെന്നായ, വനഹ്നു, ഞങ്ങൾ ആയിരിക്കെ, ഉസ്ബത്തുൻ, ഒരു സംഘം, ഇന്നാ ഇതൻ, എന്നാൽ നിശ്ചയമായും ഞങ്ങൾ, ലഹാസിറൂൻ, നഷ്ടക്കാർ തന്നെ.
2: قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون.
0: അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു ശക്തമായ സംഘം ഉണ്ടായിരുന്നിട്ടും അവനെ ചെന്നായ പിടിച്ചു തിന്നുന്നുവെങ്കിൽ നിശ്ചയമായും അപ്പോൾ ഞങ്ങൾ നഷ്ടക്കാർ തന്നെയാണല്ലോ.
3: യൂസുഫ് അലൈഹിസ്സലാമിനെ അവരോടൊപ്പം പറഞ്ഞയക്കാതിരിക്കുവാനുള്ള കാരണം പിതാവ് വിവരിച്ചു. എന്നാൽ ഞങ്ങൾ ചെയ്യുവാൻ പോകുന്ന കടുംകൈ ചെയ്ത ശേഷം അതിൽ നിന്ന് പിതാവിനോട് ഒഴികഴിവ് പറഞ്ഞ് കഴിച്ചലാക്കുവാനുള്ള മാർഗം പിതാവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടി. അതെ, ഒഴികഴിവ് തന്നെയാണ് അവർ പിന്നീട് പറഞ്ഞതെന്ന് 17 വചനത്തിൽ കാണാവുന്നതാണ്. ഞങ്ങൾ ശക്തമായ ഒരു സംഘം ആളുകളുണ്ട്. ഞങ്ങൾ അവനെ ശരിക്കും കാത്തുസൂക്ഷിക്കുകയും ചെയ്യും. എന്നിരിക്കെ അവനെ ചെന്നായി പിടിക്കുമെന്ന് ഭയപ്പെടേണ്ടതില്ല. ഇനി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൽ ഞങ്ങളും വമ്പിച്ച നഷ്ടക്കാരായിരിക്കുമല്ലോ. അതുകൊണ്ട് അവനെ രക്ഷിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നും അവന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാതിരിക്കുവാൻ ഒരു കാരണവുമില്ലെന്നും അവർ സമർത്ഥിച്ചു. അങ്ങനെ ആദ്യം വളരെ മടിച്ചുവെങ്കിലും അവസാനം യൂസുഫ് അലൈഹിസ്സലാമിനെ അവരൊന്നിച്ച് അയച്ചു കൊടുക്കുവാൻ തന്നെ അദ്ദേഹം സമ്മതിച്ചു. ബൈബിളിൽ ഈ ഭാഗം വിവരിച്ചിരിക്കുന്നത് നേരെ മറിച്ചാണ്. സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കീമിലേക്ക് പോയിരുന്നു. അവരുടെ സുഖവിവരം പോയി അറിഞ്ഞു വരുവാൻ യൂസുഫിനെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവൻ ചെല്ലുന്നത് കണ്ടപ്പോൾ സ്വപ്നക്കാരൻ വരുന്നുണ്ടെന്നും മറ്റും പറഞ്ഞു സഹോദരന്മാർ പരിഹസിച്ചു. അവിടെ വെച്ചാണ് അവനെ കൊല്ലണമെന്നും പൊട്ടക്കൊടിയിലിട്ടാൽ മതിയെന്നും മറ്റുമുള്ള സംഭാഷണങ്ങൾ നടന്നത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഉൽപ്പത്തി 37 12 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. ബൈബിളിലെ പ്രസ്താവനകൾ യഥാർത്ഥമായി ഗണിക്കുവാൻ നിവൃത്തിയില്ലെന്നുള്ളതിന് ഒരു തെളിവാണിതും.
1: വചനം 15. ഫലമ്മാ ദഹബു, അങ്ങനെ അവർ പോയപ്പോൾ, ബിഹി, അവനെയും കൊണ്ട്, വഅജ്മഉ, അവർ ഏകോപിക്കുകയും, അയ്യജഅലൂഹു, അദ്ദേഹത്തെ അവർ ആക്കുവാൻ, ഫീ ഗയാബതി, അഗാധതയിൽ, അൽ ജുബ്ബി, കിണറ്റിന്റെ, ഔഹൈനാ, നാം വഹി നൽകുകയും ചെയ്തു, ഇലൈഹി, അദ്ദേഹത്തിന്, ലതുനബ്ബി അന്നഹും, നിശ്ചയമായും നീ അവരെ ബോധ്യപ്പെടുത്തുമെന്ന്, ബി അംരിഹിം, അവരുടെ കാര്യം, അഥവാ അവരുടെ വിഷയത്തെപ്പറ്റി, ഹാദാ, ഈ, വഹും, അവരാകട്ടെ അഥവാ അവരായിരിക്കെ, ലായഷ്ഉറൂൻ, അവർ അറിയുകയില്ല.

0: അങ്ങനെ അവർ അദ്ദേഹത്തെ കൊണ്ടുപോകുകയും അദ്ദേഹത്തെ കിണറ്റിന്റെ അഗാധതയിലാക്കുവാൻ അവർ ഏകോപിപ്പിച്ചുറപ്പിക്കുകയും ചെയ്തപ്പോൾ അഥവാ അവർ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്തു. നാം അദ്ദേഹത്തിന് ബോധനം നൽകുകയും ചെയ്തു. അവരുടെ ഈ കാര്യത്തെ അഥവാ ചെയ്തിയെപ്പറ്റി നീ അവരെ ഒരിക്കൽ ബോധപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് അവരാകട്ടെ അറിയുകയുമില്ല.
1: സഹോദരന്മാർ ഏകോപിച്ചു അദ്ദേഹത്തെ കിണറ്റിലിട്ടു കൃതാർത്ഥരായി. പക്ഷേ അള്ളാഹു യൂസുഫ് അലൈഹിസലാമിനെ ആശ്വസിപ്പിച്ചു. അവരുടെ ഈ അക്രമത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്ന ഒരവസരം വഴിയെ വന്നെത്തുമെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. മൂസാനബി അലൈഹിസലാമിയെ പ്രസവിച്ചപ്പോൾ ഫിർഔന്റെ ആൾക്കാർ കുട്ടിയെ അറുത്തുകൊല്ലുമെന്ന് ഭയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ മാതാവിന് കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലിടണമെന്നും കുട്ടിയെ തനിക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നും അള്ളാഹു തോന്നിപ്പിച്ചതിനെപ്പറ്റി 28:7 പ്രസ്താവിച്ചപ്പോൾ നാം മൂസായുടെ മാതാവിന് ബോധനം നൽകി വ ഔഹൈന ഇലാ ഉമ്മി മൂസ എന്ന് പറഞ്ഞിരിക്കുന്നതുപോലെ യൂസുഫ് അലൈഹിസലാമിനും അപ്രകാരം തോന്നിപ്പിച്ചു എന്നായിരിക്കും വ ഔഹൈന ഇലൈഹി അദ്ദേഹത്തിന് നാം ബോധനം നൽകി എന്ന വാക്കിന്റെ സാരം. അള്ളാഹു ആലം. വഹും ലാ യഷ്ഊറൂൻ അവരാകട്ടെ അറിയുകയുമില്ല എന്ന വാക്യം ലതുനബ്ബി അന്നഹും നീ അവരെ ബോധപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന ക്രിയയോട് ബന്ധപ്പെട്ടതായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. നീ ആരാണെന്നും നിന്റെ സ്ഥിതിഗതികൾ എന്താണെന്നും മറ്റും അവർക്കറിഞ്ഞുകൂടാത്ത ഒരവസരത്തിൽ അവരുടെ ഈ ചെയ്തികളെപ്പറ്റി അവരെ ഓർമ്മിപ്പിക്കുമെന്നായിരിക്കും അപ്പോൾ അതിന്റെ താൽപര്യം. ഈജിപ്തിൽ വെച്ച് പിന്നീട് അത് സംഭവിച്ചതായി 58-59 വചനങ്ങളിൽ താഴെ വരുന്നുമുണ്ട്. വ ഔഹൈന ഇലൈഹി അദ്ദേഹത്തിന് നാം ബോധനം നൽകി എന്ന ക്രിയയോട് ബന്ധപ്പെട്ടതായിരിക്കുവാനും സാധ്യതയുണ്ട്. അദ്ദേഹത്തെ അവർ കിണറ്റിലിട്ട ശേഷം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചും സന്തോഷിപ്പിച്ചും കൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു ബോധനം നൽകിയ കഥയൊന്നും അവർക്കറിഞ്ഞുകൂടായിരുന്നുവെന്നായിരിക്കും അപ്പോൾ അതിന്റെ സാരം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ.

بالفلق من شر ما خلق ومن شر غاسق إذا وقب.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, ഈ മദ്രസ.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ്
3: കച്ചവടക്കാരൻ,
2: അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്. ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ,
2: അതിരുകൾ.
3: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
2: അതെ, നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു, ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്, ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബഖറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ നൂറുകണക്കിന് ആയത്തുകളുടെ സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് മൂന്നായത്തുള്ള സൂറത്തുൽ കൗസറാണ്. അപ്പം മൂന്നായത്തുള്ള മൂന്ന് സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം, അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: الحق
1: يا ربنا القدير.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ്റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ സൂറത്തു യാസീനിന്റെ ഏതാനും ആയത്തുകളെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസുകളെടുത്ത് സംസാരിക്കുന്നു.

അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി

إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد

അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊ

0: മുപ്പത്തിയാറാം അധ്യായം സൂറത്തു യാസീനിലെ 28 മുതൽ 32 വരെയുള്ള 5 ആയത്തുകളാണ് പാരായണം ചെയ്തത്. അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. അതിൽ 28-ാമത്തെ ആയത്തൊന്ന് നോക്കൂ. വമാ എന്നുള്ളിടത്ത് മദ്ദുണ്ട്. മദ് മുംഫസിലാണ്. മാ എന്നത് ഒരു വാക്കും അൻസല എന്നുള്ളത് മറ്റൊരു വാക്കുമാണ്. മാ എന്നതിന് നീട്ടാൻ കൊടുത്തിട്ടുള്ള അലിഫ്, അതിനുശേഷം ഹംസ വന്നു. അപ്പോൾ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. രണ്ടും രണ്ട് വാക്കിലായതുകൊണ്ട് മദ് മുംഫസിൽ എന്ന് പറയും. ഒരു സാധാരണ ദീർഘിപ്പിക്കൽ അതിൽ അവസാനിപ്പിച്ചാലും അതിൽ നിർത്തുന്നത് കൊണ്ടും പ്രയാസമൊന്നുമില്ല. മദ് മുംഫസിലിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അൻസല എന്ന പാരായണം ശരിയല്ല. അൻസൽന സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. വമാ അൻസൽന ആ രൂപത്തിൽ ഓതാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ മിൻ ബഅദിഹി എന്നല്ല അവിടെ ഓതേണ്ടത്. അതിൽ ആ ഖുർആനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. മിൻ എന്നതിൻ്റെ മുകളിൽ, ആ നൂനിൻ്റെ മുകളിൽ ഒരു ചെറിയ മീം നൽകിയിട്ടുള്ളത്. അതായത് മിൻ എന്നതിലെ സുക്കൂനുള്ള നൂനിനെ അതിനുശേഷം ബാ വന്നതുകൊണ്ട് മീമാക്കി മാറ്റി ഓതണം. നൂനിനെ മീമാക്കി മാറ്റുകയാണ്. ഒരക്ഷരത്തെ മറ്റൊരു അക്ഷരമാക്കി ഉച്ചരിക്കുന്നതിനെ ഇഖ്ലാബ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ മിൻ ബഅദിഹി എന്നതിനു പകരം മിം ബഅദിഹി എന്ന് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നോക്കുക. ഒരിക്കൽ കൂടി ആ ഒരു വാചകം ഓതാം, ആ ഒരു ഭാഗം. മിം ബഅദിഹി മിൻ ജുന്ദിൻ മിനസ്സമാഇ. മിൻ ജുൻ എന്ന നൂനുകളൊന്നും വ്യക്തമായി ഓതേണ്ടവയല്ല, അവ്യക്തമാക്കി ഓതേണ്ടതാണ്. ജുന്ദിൻ എന്നതിലെ തൻവീനാവട്ടെ, അതിനുശേഷമുള്ള മീമിൽ ലയിപ്പിച്ചുകൊണ്ടും ഓതേണ്ടതാണ്. ജുന്ദിമ്മീന. സമാ എന്നതിൽ അലിഫിന് ശേഷം ഹംസ് വന്നിരിക്കുന്നു. അത് അവിടെ മദ് മുത്തസിലാണ്. അലിഫും ഹംസും ഉള്ളത് ഒരു കലിമത്തിലാണ്. അതുകൊണ്ട് ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. വമാ കുന്നാ മുൻസിലീൻ. ഇൻ കാനത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ അല്ല. സ്വൈഹത്തൗ വാഹിദ അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. സ്വൈഹത്തൻ എന്നുള്ളതിലെ തൻവീൻ തൊട്ടടുത്തു വരുന്ന വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചു കൊണ്ടുപോകണം. വാഹിദത്തൻ എന്ന് വ്യക്തമാക്കിയതരുത്, അവ്യക്തമാക്കിയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. തജ്വീദ് നിയമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്കില്ല എങ്കിൽ ഇങ്ങനെ ഓരോ ആയത്തിലെയും ചില ഭാഗങ്ങളെങ്കിലും വിശദീകരിച്ചു പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വറത്തിലിൽ ഖുർആന തർതീല, ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യണം എന്ന ഖുർആനീക വചനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമാന സ്വഭാവമുള്ള അധ്യാപനങ്ങളുമൊക്കെ ഓർത്ത് പരമാവധി നല്ല രൂപത്തിൽ പാരായണ നിയമങ്ങൾ തെറ്റിക്കാതെ ആശയത്തിൽ പ്രശ്നങ്ങളില്ലാതെ ഓതണം എന്ന ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി അങ്ങനെ തന്നെയാണ് ശ്രോതാക്കളുള്ളത്. ആ ഒരു മനസ്ഥിതിയോടുകൂടി കേൾക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയുക എന്ന് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, അടുത്ത ആയത്ത് യാ ഹസ്രതൻ അലൽ ഇബാദ്. യാ ഹസ്രതൻ തൻ അവിടെ തൻവീന് വ്യക്തമാക്കി ഉച്ചരിക്കണം. യാ ഹസ്രതൻ അതിനുശേഷം വന്നിട്ടുള്ളത് ഐനായതുകൊണ്ടാണ് അങ്ങനെ ഉച്ചരിക്കണമെന്ന് പറയുന്നത്. യാ ഹസ്രതൻ അലൽ ഇബാദ്. ഇബാദ് എന്ന് പറഞ്ഞ് നമുക്കവിടെ വേണമെങ്കിൽ വഖഫ് ചെയ്യാം, നിർത്താം, ജായിസാണ്. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇബാദ് എന്ന ഉച്ചാരണമല്ല വേണ്ടത്. ഇബാദ്. യാ ഹസ്രതൻ അലൽ ഇബാദ്. ദ് എന്ന് കനപ്പിച്ച് നിർത്തണം. ഹറൂഫുൽ അൽഖലയിൽപ്പെട്ടതാണ് എന്ന് പ്രത്യേകം ഓർക്കുക. യഅതീഹിം മിർ റസൂലിൻ, മിൻ റസൂലിൻ എന്നല്ല, യഅതീഹിം മിർ റസൂലിൻ, മിർ റസൂലിൻ. ആ സുക്കൂനുള്ള നൂന് റായിൽ അലിയുകയും ലയിപ്പിക്കുകയും എന്നാൽ മണിക്കുകയും ചെയ്യാതെ ഇത് ആ മുമ്പിൽ ആവുന്ന ഇത് ആ മുമ്പിൽ ആവുന്ന അങ്ങനെയാണ് തോന്നേണ്ടത്. യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനു ബിഹി യസ്തഹ്സിഊൻ എന്ന് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം അടുത്ത ആയത്തിലേക്ക് കടന്നാൽ, അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും. അഹ്ലക്നാ ഖബ്ലഹും, അഹ്ലക്നാ എന്നോതുന്നിടത്ത് അഹ്ലക്നാ, അഹ്ലക്നാ എന്നല്ല അഹ്ലക്നാ. എന്നാൽ ഖബ് ഖബ്ലഹും എന്ന് പോലെ ഖബ്ലഹും സുക്കൂനുള്ള ബാ കനപ്പിച്ചോദണം. ഖാഫ് ബാ ത്വാ ദാല് ജീം തുടങ്ങിയ അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുമ്പോൾ കനപ്പിച്ച് പാരായണം ചെയ്യണം. അതല്ലാത്തത് നേർപ്പിച്ചുകൊണ്ടുള്ളൊരു ഒരു ഒരു പാരായണ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് രണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. ഈ രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. അവല അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും, അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അന്ന സുക്കൂനുള്ള നൂന് മണിച്ചോദനം. അന്നഹും ഇലൈഹിം എന്നൊക്കെ വരുന്ന ഭാഗത്ത് സുക്കൂനുള്ള മീമുകൾ വ്യക്തമാക്കി പാരായണം ചെയ്യണം. വഇൻ കുല്ലുല്ലമ്മ എന്ന പാരായണം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മളവിടെ കൈകാര്യം ചെയ്യേണ്ടത്. ലദൈന മഹ്ളറൂൻ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ പാരായണവുമായി ബന്ധപ്പെട്ട് നല്ല കാര്യത്തിൻ്റെ ഖിറാഅത്ത് ശ്രദ്ധിക്കുവാനും നല്ല പാരായണം സ്വീകരിക്കുവാനും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, വമാ അൻസൽന, അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, അവതരിപ്പിച്ചു, ഇറക്കി എന്നാണ് അർത്ഥം. മാ അൻസല, മാ അൻസൽന, മാക്കവിടെ ഇല്ല എന്നർത്ഥമാണ്. നാം ഇറക്കുകയുണ്ടായില്ല, നാം ഇറക്കിയില്ല. അലാ കൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ. ആരാണിവിടെ അദ്ദേഹം? ഏതാണ് അദ്ദേഹത്തിൻ്റെ ജനത? കഴിഞ്ഞ കുറേ ആയത്തുകളിൽ ചർച്ച ചെയ്തിരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടാകും. അള്ളാഹു മൂന്ന് പ്രവാചകന്മാരെ നിയോഗിച്ച ഒരു നാടും ആ നാട്ടുകാരും. അവിടെ ആ ആളുകളിൽ നിന്ന് ഒരാൾ പ്രവാചകന്മാരിൽ വിശ്വസിച്ചു, അദ്ദേഹത്തെ അവർ വധിച്ചു, കൊന്നുകളഞ്ഞു, ഷഹീദായി, അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹം പരലോകത്ത്, അള്ളാഹു അദ്ദേഹത്തോട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു. ആ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ആ വ്യക്തി മരിച്ചതിന് ശേഷം ആ ജനതയ്ക്കെന്തു സംഭവിച്ചു? മാ അൻസൽനാ അലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ നാം ഇറക്കുകയുണ്ടായില്ല. മിൻ ബഅദിഹി, അദ്ദേഹത്തിനു ശേഷം. മിൻ ജുന്ദിൻ, ജുന്ദ് എന്ന് പറഞ്ഞാൽ സൈന്യം. മിൻ ബഅദിഹി, അദ്ദേഹത്തിനു ശേഷം. ബഅദ, ശേഷം. മിൻ ബഅദിഹി, അദ്ദേഹത്തിനു ശേഷം. മിൻ ജുന്ദിൻ, ഒരു സൈന്യത്തെയും. മിനസ്സമാ, സമാ എന്ന വാക്കിൻ്റെ അർത്ഥം ലളിതമാണ്, പരിചയമുള്ളതായിരിക്കും. ആകാശം, ആകാശത്തു നിന്ന് ഒരു സൈന്യത്തെ നാം ഇറക്കുകയുണ്ടായില്ല. വമാക്കുന്ന, നാം അല്ല മുൻസിലീൻ, അങ്ങനെ ഇറക്കുന്നവനുമല്ല, അങ്ങനെ ഇറക്കേണ്ട ആവശ്യവുമില്ല എന്ന ആശയത്തിൽ. ഇൻ കാനത്ത്, അത് ആയിരുന്നില്ല. ഇല്ല സ്വൈഹത്തൻ, ഒരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. എങ്ങനെയാണ് അവരെ നശിപ്പിച്ചത് എന്ന് അള്ളാഹു അടുത്ത ആയത്തിൽ വിശദീകരിക്കുകയാണ്. ഇൻ അല്ല, കാനത്ത് ആയിരുന്നു. ഇൻ കാനത്ത്, അത് ആയിരുന്നില്ല. ഇല്ല അല്ലാതെ, സ്വൈഹത്തൻ ഒരട്ടഹാസം, ഒരു ശബ്ദം, ഒരു ഘോര ശബ്ദം മാത്രമായിരുന്നു അത്. ഫഇദാ, അപ്പോൾ, ഹും, അവർ, ഹാമിദൂൻ, കെട്ടടങ്ങിയവരായിത്തീർന്നു. എന്നു പറഞ്ഞാൽ അവർ അവരുടെ എല്ലാവിധ ചലനവും അറ്റ് ചലനമറ്റ് അവർ നിലംപതിച്ചു. ഫഇദാഹും ഹാമിദൂൻ, അവർ കെട്ടടങ്ങിയവരായി എന്നു പറഞ്ഞാൽ അവർ നിലംപതിച്ചു, അവരുടെ ചലനമറ്റു എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒറ്റ ഒരു ഘോര ശബ്ദം കൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. അടുത്ത ആയത്തിൽ 30-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. യാ ഹസ്രതൻ, കഷ്ടമേ, നഷ്ടമേ, അലൽ ഇബാദ്, ആ അടിമകളുടെ പേരിൽ നഷ്ടമേ. യഅതീഹിം, മാ യഅതീഹിം, അവരുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല, വന്നിട്ടില്ല. അത്താ യഅതീ എന്ന് പറഞ്ഞാൽ എത്തുക, വരിക എന്നൊക്കെയാണ്. മാ യഅതീഹിം, അവരിലേക്ക് വന്നില്ല. മിൻ റസൂലിൻ, ഒരു പ്രവാചകനും വന്നില്ല. ഇല്ല കാനു, അവർ ആയിരുന്നിട്ടല്ലാതെ ബിഹി, അദ്ദേഹത്തെ കൊണ്ട്. യസ്തഹസിഊൻ, പരിഹസിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അവരിലേക്ക് ഏതൊരു പ്രവാചകൻ വരുന്നുണ്ടോ ആ പ്രവാചകന്മാരെ എല്ലാം അവർ പരിഹസിച്ചിരുന്നു. യഹസ്രതന്നലൽ ഇബാദ്, ആ അടിമകളുടെ മേൽ കഷ്ടം, നഷ്ടം, കഷ്ടമേ, ആ അടിമകൾക്കു കഷ്ടമേ. മാ യഅതീഹിം മിർ റസൂലിൻ, അവരിലേക്ക് ഒരു പ്രവാചകനും വന്നിട്ടില്ല. ഇല്ല കാനു ബിഹി യസ്തഹ്സിഊൻ, ആ പ്രവാചകനെക്കുറിച്ച് അവർ പരിഹസിച്ചിട്ടല്ലാതെ. അലം യറൗ, അവർ കണ്ടില്ലേ. അലം, ഇല്ലേ. അ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മുമ്പൊരായത്തിൽ ഒരു ചോദ്യവാക്കാണ്. അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരം ലഭിക്കുന്ന ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വേർഡ്, അതാണ് അ. അലം, ഇലം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. അപ്പോൾ അലം, ഇല്ലേ. യറൗ, റ അ എന്നതിൻ്റെ മുലാരി ആണ് യറ. യറൗ, കണ്ടു, കാണുക. അലം യറൗ, അവർ കണ്ടില്ലേ. കം, എത്രയാണ്. അഹ്ലക്കിന, അഹ്ലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു. അഹ്ലക്കിന, നാം നശിപ്പിക്കുകയുണ്ടായി. ഖബലഹും, ഖബല, മുമ്പ്. ഹും, അവർ. ഖബലഹും, അവർക്ക് മുമ്പ്. മിനൽ ഖുറൂൻ, തലമുറകളിൽ നിന്ന്. അവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്. അന്നഹും, തീർച്ചയായും അവർ. ഇലൈഹിം, അവരിലേക്ക്. ലാ യർജിഊൻ, മടങ്ങി വരികയില്ല. നശിപ്പിച്ചു പോയ ആളുകളൊന്നും ഇനി ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. വ ഇൻ കുല്ലുൻ, വ ഇൻ കുല്ലുൻ, എല്ലാവരും ഇല്ല. ഇൻ, ഇല്ല. ഇൻ കാനത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇൻ, ഇല്ല. കുല്ലുൻ, എല്ലാവരും. ലമ്മാ ജമീഉൻ, മുഴുവനായിട്ടുമല്ലാതെ. എല്ലാവരും മുഴുവനായിട്ടല്ലാതെ ഇല്ല. ലദൈന, നമ്മുടെ അടുത്ത്. മുഹ്ളറൂൻ, ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ. എല്ലാ ആളുകളും നമ്മുടെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാകാതെ പോവുകയില്ല. ഇതാണ് ആ ആയത്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരിക്കൽ കൂടി അതിൻ്റെ അർത്ഥവും ചെറിയ രീതിയിൽ ഒരാശയ വിശദീകരണവും ശ്രദ്ധിക്കുക. വമാ അൻസൽന, നാം ഇറക്കുകയുണ്ടായില്ല അല്ലെങ്കിൽ ഇറക്കിയില്ല. അലാ കൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ. മിൻ ബഅദിഹി, അദ്ദേഹത്തിനു ശേഷം. മിൻ ജുന്ദിൻ, ഒരു സൈന്യത്തെയും. മിനസ്സമാഇ, ആകാശത്തു നിന്ന്. വമാ കുന്നാ മുൻസിലീൻ, നാം അങ്ങനെ ഇറക്കുന്നവനുമായിരുന്നില്ല. അപ്പോൾ അള്ളാഹു ആ ജനതയെ എന്താണ് പിന്നീട് ചെയ്തത്? പ്രവാചകന്മാരെ അവർ പരിഹസിച്ചു. അവരിൽ നിന്ന് വിശ്വസിച്ച ഒരാളെ അവരെല്ലാവരും കൂടെ വധിച്ചു കളഞ്ഞു. പിന്നീട് എന്താണ് ആ ജനതയ്ക്ക് സംഭവിച്ചത്? അവരുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സൈന്യമാരെ, മലക്കുകളെ അള്ളാഹു നിയോഗിക്കുകയുണ്ടായില്ല. മറിച്ച് പിന്നെന്തു സംഭവിച്ചു? ഇൻ കാനസ്, അതായിരുന്നില്ല. ഇല്ല സ്വയഹതം വാഹിദ, ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരുന്നു. പഴയ പൂർവകാല സമൂഹങ്ങളെ സംബന്ധിച്ചും പല സ്ഥലങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വതആല ഇങ്ങനെ ഒരൊറ്റ ഘോര ശബ്ദം അവരെ പിടികൂടി എന്ന് പറയുന്ന സമൂദ് ഗോത്രത്തിൻ്റെ എല്ലാം ഉദാഹരണം പല സന്ദർഭങ്ങളിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ശബ്ദം മാത്രമാണുണ്ടായത്, അങ്ങനെ അവർ എല്ലാവരും നശിപ്പിക്കപ്പെട്ടു. അതുപോലെയാണ് ഈ സ്വാഹിബു യാസീൻ്റെ കഥ പറയുന്ന, യാസീനിലെ മഹാനായ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ച രംഗം വിശദീകരിക്കുന്നിടത്ത് ഒരു വലിയ അട്ടഹാസമുണ്ടായി, ഒരു വലിയ ഘോര ശബ്ദമുണ്ടായി. ആ ശബ്ദം കൊണ്ട് അള്ളാഹു അവരെ എല്ലാവരെയും നശിപ്പിച്ചു. പ്രവാചകന്മാരെ നിഷേധിച്ച, വിശ്വസിച്ച ഒരു പാവപ്പെട്ട നല്ല വ്യക്തിത്വത്തെ കൊന്നുകളഞ്ഞ, അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളോട് പുറന്തിരിഞ്ഞു നിന്ന, ധിക്കാരം കാണിച്ചിരുന്ന ആ സമൂഹത്തെ ഒറ്റ ശബ്ദം കൊണ്ട് അള്ളാഹു ചലനമറ്റവരാക്കി തീർത്തു എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? യാ ഹസ്രത്തൻ അലൽ ഇബാദ്, ആ അടിമകൾക്ക് നാശം, കഷ്ടം, അവരുടെ കാര്യം കഷ്ടമാണ്. മാ യഅ്തീഹിം മിർ റസൂലിൻ, ആരുടെ കാര്യം? മാ യഅ്തീഹിം, അവരുടെ അടുത്തേക്ക്, അവരുടെ അടുത്തേക്ക് വന്നില്ല. മിർ റസൂലിൻ, ഒരു പ്രവാചകനും. ഇല്ല കാനൂബിഹി, അവർ അദ്ദേഹത്തെ കൊണ്ട്, യസ്തഹസിഊൻ, പരിഹസിക്കുന്നവരായിട്ടല്ലാതെ. ആ പ്രവാചകന്മാരെ അവർ പരിഹസിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്കറിയാം. അവർ പ്രവാചകനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്. സൂറത്തു അദ്ദാരിയാത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന ഭാഗം നമുക്കറിയാം. കദാലിക മാ അതല്ലദീന മിൻ ഖബലിഹിം മിർ റസൂലിൻ ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ വകദാലിക മാ അതല്ലദീന മിൻ ഖബലിഹിം, അവർക്ക് മുമ്പും അവരുടെ അടുത്തേക്ക് മിർ റസൂലിൻ ഒരു പ്രവാചകനും വന്നില്ല. ഇല്ലാ ഖാലു, അവർ പറഞ്ഞിട്ടല്ലാതെ, സാഹിറുൻ ഔ മജ്നൂൻ, ഇദ്ദേഹം ഒരു മാരണക്കാരനാണ്, അല്ലെങ്കിൽ ഒരു ഭ്രാന്തനാണ്, കുഴപ്പമുണ്ടാക്കുന്നവനെന്ന്, പൂർവികന്മാരെ തള്ളിപ്പറഞ്ഞവനെന്ന്, കുടുംബത്തോട് സ്നേഹമില്ലാത്തവനെന്ന്, അധികാരമോഹിയെന്ന്, മറ്റുള്ളവരുടേത് കോപ്പിയടിച്ചു പറഞ്ഞവനെന്ന്, അങ്ങനെ ആ രൂപത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള പൂർവിക സമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും അങ്ങനെ ആക്ഷേപിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ അള്ളാഹു പറയുന്നത് എന്താ? അലം യറൗ, അവർ കണ്ടില്ലേ? കം അഹ്ലക്ന ഖബലഹും, എത്ര എത്ര ആളുകളെയാണ് ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ചത്? മിനൽ ഖുറൂൻ, എത്ര തലമുറകളെയാണ് നശിപ്പിച്ചത്? അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, അവനൊന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ലല്ലോ. അവരൊക്കെ ഇനിയൊരു ജന്മമുണ്ടായി ഇവിടേക്കു തന്നെ വരുമെന്നാണോ? ഈ ഐഹിക ജീവിതത്തിൽ ഇനിയും സുഖലോലുപതരായി ജീവിക്കാൻ ഇങ്ങോട്ട് തന്നെ അവർക്കൊരു മടക്കമുണ്ട് എന്നാണോ കരുതുന്നത്? അങ്ങനൊരു വാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് തന്നെ വരും എന്ന പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഇത് ഒരു ജീവിതം, ഇതോടുകൂടി അവസാനിച്ചു, ഇനി വേറൊരു ജീവിതം വരാനില്ല, നമ്മളെന്തിന് ഇദ്ദേഹത്തെ അനുസരിക്കണം? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിശദീകരിച്ചതിന് ശേഷം സൂറ അൽ മുഅ്മിനൂനിലൂടെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ച പല സമൂഹങ്ങളെ സംബന്ധിച്ചും, ആ സമൂഹങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരെ സംബന്ധിച്ചും, ആ പ്രവാചകന്മാർ നേരിട്ടിരുന്ന ആരോപണങ്ങളെയും പീഡനങ്ങളെയും പരിഹാസങ്ങളെയും സംബന്ധിച്ചും ഒക്കെ വിശദീകരിക്കുന്നിടത്ത് ഒരു ജനത പ്രവാചകന്മാരോട് പറയുന്ന വാചകം അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, ഇതൊരു ഐഹിക ജീവിതം മാത്രമാണ്. നമ്മൾ ഇവിടെ ജനിച്ചു, ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമൂത്തു വനഹിയ, നമ്മൾ മരിക്കുന്നു, നമ്മൾ വീണ്ടും ജീവിക്കുന്നു. ഒമാൻ അഹ്നുബി മബോസീൻ, ഇനി ഒരിക്കൽ പോലും നമ്മൾ പരലോകത്ത് ഒരു പുനർജീവിപ്പിക്കപ്പെടാനൊന്നും പോകുന്നില്ല. ഇതിവിടെ നമ്മൾ നേരത്തെ ജീവനില്ലാത്തൊരവസ്ഥയുണ്ടായി, നമുക്ക് ജീവൻ കിട്ടി, ഇനി നമ്മൾ മരിക്കും. ഈ പ്രവാചകന്മാർ പറയുന്നത് പോലെ പരലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് പല സമൂഹങ്ങളും പ്രവാചകന്മാരെ പരിഹസിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ കൂടി പരലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ദാലിക റജ്ഉം ബഈദ്, അതൊരു വിദൂരമായ മടക്കം തന്നെയാകുന്നു. തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അതൊരു വലിയ നഷ്ടമുള്ള മടക്കമായിരിക്കും. എങ്ങാനും അങ്ങനെ ജീവിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവുകയാണെങ്കിൽ അത് വലിയ നഷ്ടവുമായിരിക്കും, അഥവാ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നു തന്നെയാണ് അവരെല്ലാവരും പ്രവാചകന്മാരെ നിഷേധിച്ചിരുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നൽകുന്ന മറുപടി എന്താണ്? വ ഇൻ കുല്ലുൻ, എല്ലാവരും, ലമ്മാ ജമീഉൻ, മുഴുവനായിട്ടും, ലദൈന, നമ്മുടെ അടുത്ത്, മുഹ്ളറൂൻ, ഹാജരാക്കപ്പെടുന്നവരാണ്, ഒരുമിച്ച് കൂട്ടപ്പെടുന്നവ. ഇൻ കുല്ലുൻ, അല്ലാതെ ഇല്ല, ലമ്മാ ജമീഉൻ, വ ഇൻ കുല്ലുൻ, എല്ലാവരും ഇല്ല, ലമ്മാ ജമീഉൻ, മുഴുവനായിട്ടുമല്ലാതെ ലദൈന നമ്മുടെ അടുത്ത് മുഹദറൂൻ ഹാജരാക്കപ്പെടുന്നവരാണ്. എല്ലാ സമൂഹത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അനസയ്യുദുൻ നാസി യൗമൽ ഖിയാമ, ഞാനാണ് അവസാന നാളിൽ മുഴുവൻ മനുഷ്യരുടെയും സയ്യിദ് നേതാവ് എന്നിട്ട് അല്ലാഹു പറയാണ് യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖരീന ഫീ സഈദിൻ വാഹിദിൻ. അല്ലാഹു ആദ്യകാലക്കാരും അവസാനകാലക്കാരുമായ മുഴുവൻ ആളുകളെയും ഒരു ഭൂപ്രദേശത്ത് ഒരുമിച്ചു കൂട്ടും. എല്ലാ ആളുകളും ഉണ്ടാവും അവിടെ. ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഭൂമിലോകത്തേക്ക് പിറന്നു വീണ അവസാനത്തെ മനുഷ്യക്കുഞ്ഞും ആ ഭൂമികയിൽ ഒരുമിച്ചു കൂട്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുമ്പോൾ, അതുതന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, അവരെല്ലാവരും നമ്മുടെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഒരിക്കൽ കൂടെ ആയത്തുകളുടെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം 28-ാമത്തെ ആയത്തിലേക്കൊന്ന് നോക്കൂ. വമാ അൻസൽനാ, നാം ഇറക്കിയില്ല. അല ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ. മിൻ ബാദിഹി, അദ്ദേഹത്തിനു ശേഷം. മിൻ ജുന്ദിൻ, ഒരു സൈന്യത്തെയും. മിനസ്സമായി, ആകാശത്തു നിന്ന്. വമാ കുന്നാ മുൻസലീൻ, നാം അങ്ങനെ ഇറക്കുന്നവനുമായിരുന്നില്ല. ഇൻകാനത്ത്, അതായിരുന്നില്ല. ഇല്ലാ സ്വൈഹത്തൻ, ഒരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. വാഹിദ, ഒരൊറ്റ ശബ്ദം. ഫൈദാഹും, അപ്പോളതാ അവർ. ഹാമിദൂൻ, കെട്ടടങ്ങിയവരായി ചലനമറ്റവരായി തീർന്നു. യഹസ്രത്തൻ അലൽ ഇബാദ്, യഹസ്രത്തൻ, കഷ്ടമേ അലൽ ഇബാദ്, ആ അടിമകളുടെ മേൽ കഷ്ടമേ. മാ യസീഹിം മിർ റസൂലിൻ, അവരിലേക്കൊരു പ്രവാചകനും വന്നിട്ടില്ല. ഇല്ല കാനു ബിഹി യസ്തഹ്സിഊൻ, അവർ അദ്ദേഹത്തെ പരിഹസിച്ചിട്ടല്ലാതെ. അലം യറൗ, അവർ കണ്ടില്ലേ. കം അഹ്ലക്കിന, ഇത്രയാണ് നാം നശിപ്പിച്ചത്. ഖബലഹും, അവർക്കു മുമ്പ്. മിനൽ ഖുറൂൻ, തലമുറകളിൽ നിന്ന്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തെ പ്രളയത്തിലൂടെ നശിപ്പിച്ചതും സമൂദ് ഗോത്രത്തെ സ്വൈഹത്തിലൂടെ, ഘോര ശബ്ദത്തിലൂടെ നശിപ്പിച്ചതും ആദുകാരെ കൊടുങ്കാറ്റിലൂടെ നശിപ്പിച്ചതും ലൂത്തുനബിയുടെ ജനതയെ ഭൂമി കീഴ്മേൽ മറിച്ച് അതിനു മുകളിൽ ചൂളക്ക് വെച്ച കല്ലുകളുടെ മഴ പെയ്യിപ്പിച്ച് നശിപ്പിച്ചതും ഒക്കെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ എത്ര സമൂഹമാണ്, പ്രവാചകന്മാരുടെയും ഗോത്രങ്ങളുടെയും പേര് പറയാത്ത എത്രയോ സമൂഹങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് നശിപ്പിക്കപ്പെട്ടത് അന്നഹും ഇലൈഹിം ലായർജൂൻ, അവരൊന്നും ഇവരിലേക്ക് പിന്നീട് മടങ്ങി വന്നിട്ടില്ല. അവരൊക്കെ എവിടെ പോയി? അവരൊക്കെ തിരിച്ചു വന്നോ? അവരുടെ ഗർവവും മഹങ്കതയും അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആയി അവർ വീണ്ടും അതുകൊണ്ടൊക്കെ തിരിച്ചു വന്നോ? ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വഇൻ കുല്ലുൽ ലമ്മാ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, എല്ലാവരും നമ്മുടെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് നാം കാതോർക്കുമ്പോൾ, റബ്ബിൻ്റെ കലാമിനെ നമ്മൾ പഠിക്കുമ്പോൾ, ഒരിക്കലും ഈ രൂപത്തിലുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. ഈ ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മളും റബ്ബിൻ്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ളവരാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു കലിമത്തിനു പോലും അത് കേൾക്കുമ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്ന, അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ആളുകളായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ അതിനെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം നന്നായി പഠിക്കാനും അതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തി അവനിഷ്ടപ്പെട്ട ഒരു ദാസനായി ജീവിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. من عثرات نبض حياتي قراني طهر ذاتي. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിഷാദ് സലഫി അവതരിപ്പിച്ച ഹൃദയ വസന്തം. قراني طهر ذاتي قراني عصمة امري قراني طوق نجاتي. കനൽ പദങ്ങളിലെ ജീവിത സാക്ഷ്യങ്ങൾ, ഓർമ്മ, ഓർമ്മകളെല്ലാം വൃദ്ധസദനങ്ങളുടെ തിണ്ണകളിൽ ചുമച്ചുതുപ്പി തീർന്നു പോകുന്ന കാലമാണിന്ന്. പ്രായം ചെന്നവർ അവഗണിക്കപ്പെടുന്ന ഈ സമയത്ത് അവരുമായി പഴയകാല സംഭവങ്ങളെ സ്മരിച്ചുകൊണ്ടുള്ള സംസാരങ്ങളിലൂടെ പുതിയ തലമുറ വിസ്മരിക്കാൻ പാടില്ലാത്ത ചരിത്രത്തിലെ സുപ്രധാന ഏടുകൾ
1: അറിയാനും മനസ്സിലാക്കാനും അവസരമൊരുക്കുന്ന പ്രോഗ്രാം ഓർമ്മ.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: كل ممزق ينبئكم إذا مزقتم كل ممزق إنكم لفي خلق جديد.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറത്ത് മുജാദില എട്ടാമത്തെ ആയത്തിന്റെ പാരായണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹാഫിൽ അബ്ദുശുക്കൂർ നമ്മോട് സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ എട്ടാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടാത്ത ജീവിത നിയമങ്ങളും അതുപോലെ തന്നെ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്.
2: أَلَمْ تَرَ إِلَى الَّذِينَ نُهُوا عَنِ النَّجْوَى ثُمَّ يَعُودُونَ لِمَا نُهُوا عَنْهُ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَمَعْصِيَةِ الرَّسُولِ وَإِذَا جَاءُوكَ حَيَّوْكَ بِمَا لَمْ يُحَيِّكَ بِهِ اللَّهُ ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير.
1: ألم تر إلى الذين ഇവിടെ ألم تر നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് സാക്കിനാമീമിനു ശേഷം ത വന്നാൽ ഇസ്ഹാർ ഷഫവി. അതുപോലെ തന്നെ തറ നമ്മളൊക്കെ ഓതിപ്പോകുന്ന സമയത്ത് പലപ്പോഴും ജീവിത നിയമങ്ങളൊന്നും അറിയാത്ത ആളുകൾ അലം തറ അന്നല്ലാഹ അല്ലെങ്കിൽ അലം തറയിലല്ലദീന തറ തറ എന്നാണ് പറയുക. ടെറ ടെറ റ ഇനെ കനപ്പിക്കണം തറ. അലം തറ ഇലല്ലദീന ഇലല്ലദീന നുഹു അനിൻ നജ്വ നുഹു അനിൻ നജ്വ നൂന് ശബ്ദുണ്ട് മണിക്കണം അനിൻ നജ്വ അനിൻ നജ്വ. ഇവിടെ നൂന് ശബ്ദ് മണിച്ചുകൊണ്ട് ഓതണം. അതുപോലെ തന്നെ ജീവനെ കലക്കല ചെയ്യണം അനിൻ നജ്വ. സുമ്മയല്ല സുമ്മ മീമിന് ശബ്ദ് മണിക്ക സുമ്മ സുമ്മ യഊദൂന ലിമാ നുഹു അൻഹു ലിമാ നുഹു അൻഹ് വഖഫ് ചെയ്യുമ്പോൾ അൻഹിനെ സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യണം. അതുപോലെ തന്നെ കൂട്ടി ഓതുമ്പോഴോ ലിമാ നുഹു അൻഹു വയതനാജൗന അൻഹു വയതനാജൗന ഇവിടെ മദ് വരുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അൻഹു വയതനാജൗന എന്നല്ല അൻഹു വയതനാജൗന. വയതനാജൗന ബിൽ ഇസ്മി ബിൽ ഇസ്മി ഇസ്മല്ല ഇസ്മ ഇസ്മും ഇസ്മും അർത്ഥമാറ്റമുള്ള വിഷയമാണ്, ശ്രദ്ധിക്കണം. ഇസ്മ എന്നാൽ പേര്, നമുക്കെല്ലാം അറിയാം. ഇസ്മ എന്നാൽ പാപം. അതുകൊണ്ട് ബിൽ ഇസ്മി സ എന്ന അക്ഷരം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ഒരു അക്ഷരമാണ് സ. അത് അക്ഷരം മാറിയാൽ അത് അർത്ഥം മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ബിൽ ഇസ്മി വൽ ഉദുവാൻ വൽ ഉദുവാനല്ല വൽ ഐന് വൽ ഉദുവാൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐന്. വൽഉദ്വാനി വമഅസിയതി റസൂൽ വമഅസിയതി വമഅസിയതി റസൂൽ ഐന്. അതുപോലെ സ്വാദ്, സ്വാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം, അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. വമഅസിയതി റസൂൽ. വഇദാ ജാഊക وَإِذَا جَاءُوكَ മദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിനു ശേഷം ഹംസ അതേ പദത്തിലാണ്. ജാഊക ഇവിടെ മദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം.
2: وَإِذَا جَاءُوكَ حَيَّوْكَ
1: ഇനി حَيَّوْكَ ഹ തൊണ്ടയുടെ മധ്യഭാഗം ഹ ഹയ്യൗക ഹയ്യൗക എന്നല്ല ഹ ഹയ്യൗക
2: ബിമാലം യുഹയ്യിക ബിഹില്ലാ ബിമാലം യുഹയ്യിക യുഹയ്യിക
1: യാഇന് ശദ്ദ് അതും ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ പലപ്പോഴും എന്താ പറയുക ഇയ്യാക ഇയ്യാക എന്ന രൂപത്തിൽ ഒന്ന് കേട്ടിട്ടുണ്ടാവും. ഇയ്യാക നഅബ്ദു വ ഇയ്യാക അങ്ങനെയല്ല ഇയ്യാക. അപ്പോൾ യാഇന് ശദ്ദ് വന്നാൽ പിന്നെ നാവ് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് അണ്ണാക്കിൽ തട്ടിക്കുന്നൊരവസ്ഥ ഉണ്ടാവേണ്ടതില്ല. ഇയ്യാക ഇയ്യാക അല്ല ഇയാക്ക, അതുപോലെയാണ് ഇവിടെയും മാലം യുഹയ്യിക ഹയ്യൗക ബിമാലം യുഹയ്യിക ബിഹില്ലാ വയഖൂലൂന ഫീ അൻഫുസിഹിം വയഖൂലൂന ഫീ അ. മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാം. ഫീ അൻഫുസിഹിം അൻഫുസിഹിം സാക്കിനായ നൂന് ശേഷം ഫ ആണ്, അവ്യക്തമാക്കി മണിക്കണം. സാക്കിനായ നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഫ വരുമ്പോൾ ഇനി പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. സാക്കിനായ നൂന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം ഫ എന്ന അക്ഷരം വരുമ്പോൾ ധാരാളം ആളുകൾ, അറിയുന്നവരിൽ പോലും, ഖുർആൻ അത്യാവശ്യമൊക്കെ ഓതാൻ അറിയുന്ന ആളുകളിൽ പോലും ഇഖ്ഫ ചെയ്യേണ്ട, അവ്യക്തമാക്കി ഓതേണ്ട ഗുന്ന, അത് ഇദ്ഗാമിലേക്ക് പോകുന്നൊരവസ്ഥ. എങ്ങനെ? അംഫു അംഫുസിഹിം. ഇതും കണ്ടിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഓതേണ്ടത് അൽഫുസിഹിം അൽഫുസിഹിം അംഫു അല്ല. അത് വളരെയധികം ശ്രദ്ധിക്കുക. وَيَقُولُونَ فِي أَنفُسِهِمْ لَوْلَا يُعَذِّبُنَا اللَّهُ يُعَذِّبُ أَلَّا يُعَذِّبُنَا اللَّهُ يُعَذِّبُنَا اللَّهُ بِمَا نَقُولُ بِمَا نَقُولُ حَسْبُهُمْ جَهَنَّمُ حَسْبُهُمْ جَهَنَّمُ يَصْلَوْنَهَا حَسْبُهُمْ جَهَنَّمُ يَصْلَوْنَهَا يصلونها فبئس المصير فبئس فبئس لا فبئس فبئس المصير فبئس المصير صاد സ്വര ബാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ശ്രദ്ധിക്കണം. റാഇനെ തർഖീഖ് ചെയ്യണം. നിർത്തുന്ന സമയത്ത് മസീർ മസീറല്ല മസീർ എന്നാണ് ഓതേണ്ടത്.
2: أَلَمْ تَرَ إِلَى الَّذِينَ نُهُوا عَنِ النَّجْوَى ثُمَّ يَعُودُونَ لِمَا نُهُوا عَنْهُ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَمَعْصِيَةِ الرَّسُولِ وَإِذَا جَاءُوكَ حَيَّوْكَ بِمَا لَمْ يُحَيِّكَ بِهِ اللَّهُ وَيَقُولُونَ فِي أَنفُسِهِمْ لَوْلَا يُعَذِّبُنَا اللَّهُ بِمَا نَقُولُ حَسْبُهُمْ جَهَنَّمُ يَصْلَوْنَهَا فَبِئْسَ الْمَصِيرُ.

0: പ്രിയപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സഹ അൽ ജുനൈദ്. ഇന്നത്തെ കിഡ്സ് ടൈമിൽ നാം കേൾക്കുന്നത് അൽ മുത്തഫിഫീൻ 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം അൽ മുത്തഫിഫീൻ 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ

കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ, ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ, പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

ശ്രോതാക്കൾക്ക് ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്മൽ ഖുർആനിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 25. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാകല്ലാ ഖൈറൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 25 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്, അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന്

0: ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ, അല്പം ദീർഘമായ, ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് മിൻ അഹ്ലി. നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്, അപ്പോൾ ഇളഹാർ. ഫക്കീന ഇളഹാറാണ്. ഹത്താ തഅ്തിയഹുമുൽ ബയ്യിന ബയ്യിന ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന ഒരു ഹാവോടുകൂടി, സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്തു ബയ്യിന. പിന്നെ റസൂലുമ്മിന തൻവീന് ശേഷം മീമാണ്. ഇലഹാ ഇതാം ബിഗുന്ന യത്തുലു സുഹുഫം അതും തൻവീന് ശേഷം മീമാണ്. സുഹുഫം മുതഹറ ഫീഹ കുതുബു ഖയ്യിമ അതും ഇഖ്ഫാ ആണ്. കുതുബു ഖ കിതാബില്ലാഹി മിം ബഅദി ഇഖ്ലാബാണ്. നൂന് സാക്കിനയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടുകൂടി ഉച്ചരിക്കണം. ബഅദി. പിന്നെ ജാ മദ്ദാണ്. മദ് മുത്തസിൽ, നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുഫസിലാണ്. 120 ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലിസ്സീൻ അൽഹുദ്ദീൻ ഹുനഫാ. മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ഫദാലിക ദീനുൽ ഖയ്യിമ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലി വീണ്ടും ഇളഹാറാണ്. മിൻ അഹ്ലി خالدين فيها اولئك مد متصلാണ്. നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ശുറുൽ ബരിയ അമനു വഅമലു الصالحات اولئك വീണ്ടും മദ് മുത്തസിൽ. ജസാഉഹും മദ് മുത്തസിൽ ഇൻദ ഇഖ്ഫാ ആണ്. ജന്നത്തു അദനിൻ തജ്രി വീണ്ടും ഇഖ്ഫാ. മിൻ തഹ്തിഹ അദും വീണ്ടും ഇഖ്ഫാ. അൻഹാർ ഇളഹാർ. ഖാലിദിന ഫീഹ അബദ മദ് മുത്തസിൽ മദ് മുഫസിൽ. റളിയല്ലാഹു അൻഹും ഇളഹാർ. വറളു അൻ ഇളഹാർ. ലിമൻ ഖഷിയ ലിമൻ ഖഷിയ ഇളഹാർ. അപ്പം ഓതി നോക്കാം.
4: أعوذ بالله من الشيطان الرجيم.

0: അപ്പോൾ വീണ്ടും ഹുനഫ ഉണ്ടാവുന്ന മതി.
1: ഹുനഫ
0: ഒന്നുകൂടി ഹുനഫ
1: സകാത്ത്
0: നിർത്ത സകാത്ത് നിർത്ത യുതുസ്സകാ ഹുനഫ

0: ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ല. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് തൻസീലിൽ സൂറത്തു തൗബ 43 വചനം മുതൽ മുഴുവനായും, സൂറത്തു യൂനുസ് മുഴുവനായും, സൂറത്തു ഹൂദ് 35 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് സഅദ് അഷ്ഷുറൈം.